0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യ ജീവിതം ഒരു മരീചികയാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തനിച്ചിരുന്ന് ചിന്തിക്കാനായാൽ എത്രയോ വിചിത്രവും രസകരവുമാണ് മനുഷ്യന്റെ ജീവിതം. എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി ബഹളം വെക്കുന്നു, എന്തൊക്കെയോ കൊതിക്കുന്നു, എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നു, എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ നാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വന്നേക്കാം, ഇല്ലെങ്കിൽ അതിനേക്കാൾ വിചിത്രമായ മറ്റു പലതുമായിരിക്കും സംഭവിക്കുക. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനീ ജീവിതമെന്ന്, എന്തിനിങ്ങനെ ചെയ്തു എന്നൊക്കെ സ്വയം ചെയ്യുന്നവർ പോലും ചോദിക്കുന്ന തരം ഒരു വിചിത്രമായ അവസ്ഥയാണ് മനുഷ്യ ജീവിതം. ചിലപ്പോഴൊക്കെ വലിയ തിരക്ക് പിടിച്ചോടുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട്. അവർ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെച്ച് വല്ലാതെ പായുകയാണ്. ചില ഫോണുകൾ നമുക്ക് വരുമ്പോൾ നാം എടുക്കുമ്പോൾ കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടുപോയെന്നാണ്. അതിനു മുമ്പ് വരെ പേരുകൊണ്ടും സ്ഥാനം കൊണ്ടും സമ്പത്തിന്റെ ആധിക്യം കൊണ്ടുമൊക്കെ നാം വിളിച്ചിട്ടുള്ള അദ്ദേഹത്തെ പിന്നീട് വിളിക്കുന്നത് മയ്യത്ത് അല്ലെങ്കിൽ ശവശരീരം എന്നാണ്. ആ പേര് പോലും നിമിഷങ്ങൾ കൊണ്ട് പ്രസക്തമല്ലാതാകുന്ന ഒരു ജീവിതമാണിത്. ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ചിലർക്ക് മാത്രം അപൂർവമായി കഴിയുന്ന ഒന്നാണ് മൃദുവാകാനും അതോടൊപ്പം കാഠിന്യമുള്ളവരാകാനും. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഈ രണ്ട് നിലപാടുകളും രണ്ട് വികാരങ്ങളും അനിവാര്യമാണ്. ചിലതിനോടൊക്കെ നാം വളരെ സോഫ്റ്റായി വളരെ മൃദുവായി പെരുമാറിയേ മതിയാവും. വലിയ വാശിക്കാരല്ലാതെ, വല്ലാതെ ആഗ്രഹിക്കാതെ, വല്ലാതെ ബലം പിടിക്കാതെ പലതിലും നാം വിട്ടുവീഴ്ച ചെയ്തേ മതിയാവും. എന്നാൽ മറ്റു ചിലതിലൊക്കെ നമുക്ക് ചിലപ്പോൾ കഠിനമായ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും, വളരെ ഉറച്ച നിലപാടുകൾ എടുക്കേണ്ടി വരും. ഇത് രണ്ടും ഒരുപോലെ ജീവിതത്തിൽ പിന്തുടരാൻ കഴിയുന്നവരാണ് വിജയിക്കുന്നത്. എല്ലാത്തിനോടും മൃദു സമീപനവും എല്ലാത്തിനോടും കഠിനഹൃദയരുമായാൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടാകുവാൻ പ്രയാസമാണ്. തിരിച്ചറിയുന്നതാണ് എപ്പോഴും ബുദ്ധി. നേരുന്നു നല്ല ദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:00 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൌരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം സ്വദേശിയടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം, തൃപ്രങ്ങോട്, എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KAP MSB ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. KAP 4 ബറ്റാലിയനിലെ 166 പേരും MSB മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ KMRL മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ ഒരു റണ്ണിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്നാനി കടവനാട്ടെ പൂക്കെയ്ത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 46 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9808 ഉയർന്നു. ആകെ 10581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിനു വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, KSRTC മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് നാലുവരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായി ഇന്ന് വൈകിട്ട് 3 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്വയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി VE അബ്ദുൾ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. September 8 ചൊവ്വാഴ്ച കാസർകോട് HED കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100-ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, മറ്റ് പൊതുനിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K. മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: സർവീസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
12: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
13: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
12: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
14: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
13: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
15: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
3: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും, ബുള്ളറ്റിന് 150 രൂപ, സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ, ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
3: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
1: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അല്ലേ, താൻ എന്തുകടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സിറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
9: ഓണ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
10: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
11: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
10: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
10: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
9: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
11: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
9: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
8: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
10: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
13: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
14: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
15: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
14: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
15: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറിൽ
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: ടിഎൻസി അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
13: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
14: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
15: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
13: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോദിച്ചു കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
0: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
8: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
12: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 Kia Seros കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
12: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.
13: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
14: 20 കാറുകൾ,
13: 25 സ്കൂട്ടറുകൾ,
14: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
13: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
14: ബമ്പർ സമ്മാനമായി BMW കാർ,
13: അങ്ങനെ 30 കോടി രൂപയുടെ
14: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എൻ റേഡിയോ 91.2 ന്യൂ ദേശിക നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. എന്നോടൊപ്പം നമ്മുടെ കുറച്ച് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ ട്രീറ്റ്മെന്റ്സും ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ സേതുസ് ഗ്ലോ സ്കിന്നിലെ കൺസൾട്ടിംഗ് എസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം.
1: താങ്ക് യു ഗോപിക.
0: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. മുമ്പ് ഒരുപക്ഷെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ഇപ്പൊ ഒരു വലിയ ശാഖയായിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോ ഇതിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കെമിക്കൽ പീലിംഗ് എന്നതിനെ കുറിച്ച്. ശരിക്കും എന്താണ് ഡോക്ടർ ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്?
1: ശരിക്കും പറഞ്ഞാല് കെമിക്കൽ പീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കെമിക്കൽ ഏജന്റിനെ വെച്ചിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കെമിക്കൽ ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മള് പൊതുവെ ആൾക്കാർക്ക് അതൊരു ഭയമാണ് കെമിക്കൽ ഏജന്റ് എന്ന് കേൾക്കുമ്പോൾ, കെമിക്കൽ പീൽ എന്ന് കേൾക്കുമ്പോൾ. ശരിക്കും അത് ഒരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഒരു കെമിക്കൽ ഏജന്റിന് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റിനെ വെച്ചിട്ട് നമ്മൾ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അത് സ്കിന്നിന്റെ റീജുവനേഷനെ ഹെൽപ്പ് ചെയ്യും, സ്കിന്നിന് ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് ഒരു കളർ ഇംപ്രൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഒറ്റത്തവണ കൊണ്ട് ചെയ്താൽ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒന്നും അല്ല. നമുക്ക് ഇതിനൊക്കെ മെയിന്റനൻസ് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയറും ചെയ്തു പോവുക. അതായത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ അതിന്റെ കൂടെ ഉപയോഗിച്ച് പോവുക.
0: ശരിക്കും ഒരു ഫോളോ അപ്പ് വേണ്ട ഒരു കാര്യം തന്നെയാണ്,
1: വേണ്ട കാര്യങ്ങളാണ്.
0: ഒരുപാട് സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ഇതിന് പിന്നിലുണ്ട് അല്ലേ?
1: കെമിക്കൽ പീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു വിടും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക, സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
0: ശരിക്കും ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ കെമിക്കൽ പീല് സജസ്റ്റ് ചെയ്യുന്നത്?
1: കെമിക്കൽ പീൽസ് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട് അതിന്. അതായത് നമുക്ക് ആക്നി ഉള്ളവർക്ക്, ആക്നി സ്കാർസ് ഉള്ളവർക്ക്, ആക്നി പോർസ് ഉള്ളവർക്ക്, ബ്ലാക്ക് മാർക്സ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കെമിക്കൽ പീൽസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്കിന്നിന് ഒരു ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അപ്പോൾ ഇതിനൊക്കെ ഡിഫറെന്റ് കൺസേൺസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീലാണ്. അതൊക്കെ നമ്മൾ അവരുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ടാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്.
0: ഒരു ഡീപ് സ്റ്റഡി തന്നെ നടത്താം.
1: അതെ അതെ.
0: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാർബൺ പീലിംഗ്.
1: അതെ,
0: എന്താണ് കാർബൺ പീലിംഗ് എന്ന് പറയുന്നത്?
1: ഈ കെമിക്കൽ പീൽസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡൗൺ ടൈം ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ചെറുതായിട്ട് സ്കിന്നിന്ന് സ്ലൈറ്റ് ആയിട്ട് തൊലിയൊക്കെ ഇളകി ഇളകി പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കാർബൺ ഫേഷ്യല് ചൂസ് ചെയ്യാം. കാർബൺ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം കെമിക്കൽ ഏജന്റ് വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ കാർബൺ പാർട്ടിക്കിൾസ് ഹീറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ നടത്തുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ കാർബൺ ഫേഷ്യലിന്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അതിന് ഡൗൺ ടൈം ഇല്ല. ഡൗൺ ടൈം ഇല്ല മീൻസ് അതിന് ഈ സ്കിൻ ഒന്നും പീൽ ഓഫ് ആയി വരില്ല. സെയിം അതിന് ഇതിന് എന്താണ് ഹോളിവുഡ് ഫേഷ്യൽ എന്നും നമ്മൾ പറയും. കാർബൺ ഫേഷ്യലിന് ഹോളിവുഡ് ഫേഷ്യൽ എന്നും പറയും. അപ്പോ എന്താണ് അതിന്റെ ആ ഒരു റിസൾട്ട് കൊണ്ടിട്ടാണ് ആ അങ്ങനെ ഒരു വാക്ക് അതിന് പറയുന്നത്. ഇത് നമ്മൾ കാർബൺ ഫേഷ്യൽ ചെയ്യുന്നത് ഒരു 3-സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബണിനെ ഹീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ അതിനെ വാഷ് ഓഫ് ചെയ്ത് കളയാണ്. ലേസർ വെച്ചിട്ട് അതിനെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പിൽ ഒരു ലേസർ ടോണിംഗും കൂടെ ചെയ്തിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എന്താണ് ട്രീറ്റ്മെന്റ് ആണ് കാർബൺ ഫേഷ്യൽ.
0: അപ്പോൾ കെമിക്കൽ ഫേഷ്യലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കാർബൺ ആയിരിക്കും.
1: ബെറ്റർ എന്ന് അങ്ങനെയല്ല പറയുന്നത്. ചിലർക്ക് എന്താണ് ഈ ഒരു കെമിക്കൽ പീൽസ് കൊണ്ട് ചിലവർക്ക് ഇറിറ്റേഷൻസോ അലർജീസോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാർബൺ ഫേഷ്യൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ കെമിക്കൽ പീൽസ് കൊണ്ടിട്ട് എന്തെങ്കിലും അലർജീസോ ഇറിറ്റേഷൻസോ വരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാർബൺ ഫേഷ്യൽ ചൂസ് ചെയ്യാവുന്നതാണ്. കാർബൺ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് തീരെ അതിന് ഡൗൺ ടൈം ഉണ്ടാവാറില്ല. അതായത് നമുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം. ഒരു ചില ഫെയർ സ്കിൻ ആൾക്കാരിൽ ഒരു റെഡ് റെഡ് മാർക്കായിട്ട് കിടക്കും, അതൊരു 1-2 hours കൊണ്ട് അതങ്ങ് പോവും. അല്ലാണ്ട് പീൽ ഓഫ് ആയി വരുമോ അങ്ങനെയൊന്നുമില്ല.
0: ഈ ഒരു ടേമിന്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊന്നാണ് ഹൈഡ്രാ ഫേഷ്യൽ, അതും കൂടി ഒന്ന് പറയുമോ?
1: ഹൈഡ്രാ ഫേഷ്യൽ അതൊരു എന്താണ് ഡീപ് ക്ലെൻസിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളതൊരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഹൈഡ്രാ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് പ്രോബ്സ് ഉണ്ട്. അപ്പൊ നമുക്കത് പേഷ്യൻസിന്റെ കൺസേൺ അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണത്. അതായത് വാട്ടർ ഇൻഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ പലതരം സിറവും ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട് സ്കിന്നിലോട്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് സ്കിന്നിനെ റീജുവനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത്.
0: ശരിക്കും ഇതെല്ലാം ഒരു എസ്തെറ്റിക് ഫിസിഷ്യന്റെ ഒരു സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലെ? ഓക്കെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
9: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. 8 റേഡിയോ 91.2.

0: മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടീം മെടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കണക്ട് ആയോ?
9: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം ബമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: വീണ്ടും സ്വാഗതം. എന്റെ റേഡിയോ 91.2 ന്യൂ ദേശിംഗ് നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഹല്യയാണ്. ഡോക്ടർ സേതോസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് ഈസ്തെറ്റിക് ഫിസിഷ്യനാണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ പണ്ട് മുതൽക്കേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ ഒരു ആ ഒരു സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാലം മുതൽക്കേ തന്നെ അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. മുഖക്കുരുവിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടോ?
1: ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിലുപരി നമുക്ക് അതിന്റെ ഫസ്റ്റ് അതിന്റെ കോസസ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണം. ഈ ആക്നേക്ക് പലതരത്തിലുള്ള കോസസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായിട്ടുള്ള മധുരം. അപ്പൊ ഇൻസുലിൻ അളവ് കൂടുന്നതിനനുസരിച്ച് അതൊക്കെ ഒരു കോസാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിനൊരു കോസാണ്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സത്യം പറഞ്ഞാൽ ഈ PCOD അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതി കാരണം നമുക്ക് വരുന്ന ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ കാരണമൊക്കെ ആക്നെ ഉണ്ടാവാം. അപ്പോ നമ്മള് ആക്നെയുടെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ജീവിതശൈലിയും കൂടെ ചേഞ്ച് ചെയ്യണം. അതായത് ഡയറ്റും എക്സസൈസും ഒക്കെ ഒന്ന് ഓക്കെ ആക്കണം. നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗട്ട് ഹെൽത്തിനെ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൂടെ ട്രീറ്റ്മെന്റ്സും ചെയ്തു കൊടുക്കാം. ആക്നേക്ക് വേണ്ടി നമുക്ക് കെമിക്കൽ പീൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ്റനൻസ് സെഷൻസ് ഉണ്ട് ഇതിനും. അപ്പോൾ പലതവണ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ക്ലിനിക്കിൽ മാത്രം ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ട് പോയാൽ മാത്രം പോരാ. നമ്മൾ ആ ഒരു ഹോം കെയർ പറയുന്നത് ആ ഒരു ഡോക്ടർ പറഞ്ഞു വിടുന്ന ഹോം കെയർ കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റ് ഫോളോ അപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണം. അതിന്റെ കൂടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും മാറ്റുക, എക്സസൈസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക.
0: ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഗ്ലൂട്ടാതയോണിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്?
1: ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഒരു പെപ്റ്റൈഡ് ആണ്. അപ്പോൾ വിത്ത് ഏജ് നമ്മുടെ ഏജ് കൂടുന്തോറും അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഗ്ലൂട്ടാതയോൺ ശരിക്കും പല ഫോംസിൽ അവൈലബിൾ ആണ്. നമുക്ക് IV ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കാം, പിന്നെ ഓറലി നമുക്ക് എടുക്കാം. അതായത് ടാബ്ലറ്റ് ഫോമിലും സ്പ്രേ ഫോമിലും ഒക്കെ ഉണ്ട്, അങ്ങനെ എടുക്കാം. പിന്നെ ടോപ്പിക്കലായിട്ട് അതായത് ക്രീംസിലും ലോഷൻസിലും ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഗ്ലൂട്ടാതയോൺ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ മെലാനിൻ ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ടൈറോസിനേസ് എന്ന് പറയും. ആ ഒരു എൻസൈംസിനെ അവിടെ അതിന്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് മെലാനിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ രണ്ട് ടൈപ്സ് ഓഫ് മെലാനിൻ ഉണ്ട്, യു മെലാനിനും ഉണ്ട് ഫിയോ മെലാനിനും ഉണ്ട്. അതിൽ യു മെലാനിൻ ആണ് എന്താണ് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോൺ തരുന്നത്. ആ ഒരു യു മെലാനിനെ ഫിയോ മെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഗ്ലൂട്ടാതയോൺ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പതുക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ആയി വരുന്നത്. ഇതും നമുക്ക് മെയിൻ്റനൻസ് വേണ്ട സാധനമാണ്. ഒറ്റ തവണ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് തവണ അടുപ്പിച്ചെടുത്തിട്ട് പിന്നെ നിർത്തുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റില്ല. നമുക്ക് അതിനും മെയിൻ്റനൻസ് വേണം.
0: ശരിക്കും നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യും,
1: സ്കിന്നിന്റെ ക്വാളിറ്റി എന്തായാലും ഇംപ്രൂവ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് കളറും ഇംപ്രൂവ് ചെയ്യും.
0: ഓക്കെ, ഇത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ,
1: കണ്ടിന്യൂഷൻ വേണം. ചിലർ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടി വരും. അതായത് ഭയങ്കരമായിട്ടുള്ള സ്കിൻ ടോൺ അങ്ങനെ വേരിയേഷൻ ഉണ്ടാവില്ല. എന്തായാലും നമുക്കുള്ള സ്കിൻ ടോണിൽ നിന്ന് കുറച്ച് ബെറ്റർ
0: ആകും. അതേ ഉള്ളൂ അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു പെർമനന്റ് ഗ്ലോ അവിടെ ഉണ്ടാവുന്നില്ല,
1: പെർമനന്റ് ഗ്ലോ നിൽക്കും, ബട്ട് നമ്മൾ ആ മെയിൻ്റനൻസ് ചെയ്ത് പോകണം,
0: കണ്ടിന്യൂ ചെയ്ത് പോകണം. എനിക്ക് ഡോക്ടറിന്റെ ഒരു പ്രിഫറൻസിൽ ഏതാണ്, IV ആണോ ക്രീം ആണോ ടാബ്ലറ്റ് ആണോ, ഏതായിരിക്കും ഒരു ബെറ്റർ എന്ന് പറയുന്നത്?
1: ഏറ്റവും റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് IV ആണ്.
0: ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് IV ആണ് എടുക്കാറുള്ളത് അല്ലേ?
1: ഓക്കെ,
0: ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
8: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
10: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ന്യൂ ദേശിംഗ നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം കൺസൾട്ടിംഗ് എസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യയാണ് കൂടെയുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സ്കിൻ പ്രോബ്ലമാണ് സ്കിൻ ടാക്സ്. ഇത് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അമിത വണ്ണമൊക്കെ ഉള്ളവർക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ട് ഈ സ്കിൻ ടാക്സ് കാണാറുള്ളത്. ആക്നെ ഉണ്ടാവാറുണ്ട്, ആക്നെ സ്കാൾസ്, അരിമ്പാറ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രോബ്ലംസാണ്. ഇതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് ഒരു നല്ല പരിഹാരമാണോ?
1: ശരിക്കും സ്കിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ഈ സ്കിൻ ടാക്സ് വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അങ്ങനെയും സ്കിൻ ടാക്സ് വരാം. അപ്പോൾ അത് നമുക്ക് കരിച്ചു കളയാൻ പറ്റും. കോട്ടറി മെഷീൻ വെച്ചിട്ട് കരിച്ചു കളയാനും പറ്റും. ഇത് ലേസേഴ്സ്, CO2 ലേസേഴ്സ് പോലുള്ള ലേസേഴ്സ് വെച്ചിട്ട് അതിനെ കളയാൻ പറ്റും. ഏറ്റവും എഫക്റ്റീവ് എന്താന്ന് വെച്ചാൽ CO2 ലേസർ ആണ്. ബിക്കോസ് കോട്ടറി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചത് പെയിൻഫുള്ളും ആണ്. ആ പാട്, അതെടുത്ത പാട് കുറച്ച് നാൾ അവിടെ കിടക്കും. ബട്ട് ലേസറിൽ അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു റിക്കവറി വരും നമുക്ക്.
0: അപ്പോൾ ലേസർ
1: കളയാൻ പറ്റും.
0: ലേസർ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലെ? അതുപോലെ തന്നെ ലേസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതൊരു നല്ല പരിഹാരമാണോ?
1: ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് അമിത രോമ വളർച്ചയ്ക്ക്. ഇതും PCOD പോലുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ മെയിന്റനൻസ് വേണം. അവർക്ക് സാധാരണയുള്ള ആൾക്കാരിനെക്കാട്ടിലും കൂടുതൽ മെയിന്റനൻസ് വേണ്ടി വരും. മറ്റുള്ളവർക്ക് അത്ര മെയിന്റനൻസ് വേണ്ടി വരില്ല. എന്നാലും ഒരു നമ്മൾ 6-7 സിറ്റിംഗ്സ് ഒക്കെ വേണമെന്ന് പറയും.
0: ഓ, അത്ര വേണ്ടി വരും അല്ലേ? ശരിക്കും ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കണ്ടിന്യൂഷൻ, ഒരു ഫോളോ അപ്പ്, എല്ലാം ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണെന്ന് തന്നെ പറയണം അല്ലേ? അതുപോലെ തന്നെ ലേസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കേട്ടിട്ടുള്ള ഒന്നാണ് CO2 ലേസർ ട്രീറ്റ്മെന്റ്. അതെന്താണ്
1: CO2? ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പലവിധ കാര്യങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ അരിമ്പാറ, ഈ പാലുണ്ണി റിമൂവൽ, ഇതെല്ലാം ചെയ്യാം. ഫ്രക്കിൾസ്, മോൾസ് എല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ സ്കിന്നിന്, അതായത് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും ചെയ്യാൻ പറ്റും. സ്കിൻ റീജുവനേഷൻ, റീസർഫേസിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. സ്ട്രെച്ച് മാർക്സ്, സ്കാർസ്, ഇതൊക്കെ മാറ്റാൻ പറ്റും. ബട്ട് ഇതിനും മെയിന്റനൻസ് വേണം.
0: ഓക്കെ, ഇപ്പോൾ കോമൺലി എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധി, വെല്ലുവിളി എന്നൊക്കെ തന്നെ പറയണം മുടികൊഴിച്ചിൽ. കാരണം ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെയധികം കൂടുതലാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ മുടികൊഴിച്ചിൽ ഒരു കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ട ഒന്ന് തന്നെയല്ലേ?
1: അതെ, പല കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവാം. ഇപ്പം മെയിൻലി കണ്ടുവരുന്ന ഒരു എന്താണ് കോസ് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മൾ 100-ൽ 95 പേരെ എടുത്ത് നോക്കിയാലും 95 പേർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. ഇത് കൂടാതെ മറ്റ് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്ക്, അതായത് തൈറോയിഡ് ഇഷ്യൂ ഉള്ളവർക്ക്, PCOD ഉള്ളവർക്ക്, ഇങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിഞ്ഞു പോകാം. പിന്നെ നമ്മുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം. നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാം. പ്രോട്ടീൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ വളരെ കുറവാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ല, പ്രോട്ടീൻ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
0: പക്ഷേ നമ്മൾ പറയാറുണ്ടല്ല അരിയാഹാരം കഴിച്ച് തന്നെ ജീവിക്കണമെന്ന് പറയാറില്ലേ?
1: ആണ്, അതും വേണം. ബട്ട് പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. നമ്മൾ നമ്മുടെ ആ ഒരു ഡയറ്റ് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. പിന്നെ PCOD സ്ത്രീകളിൽ മെയിനായിട്ട് PCOD പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ്സ് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് PRP ചെയ്യാം, GFC ചെയ്യാം, എക്സോസോംസ് ഉണ്ട്. PRP GFC എന്ന് പറഞ്ഞാൽ അത് രണ്ടും നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്.
0: PRP
1: കുറച്ച് ബേസ് ആണ്. എന്താണ് കുറച്ച് PRP കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് GFC. അതായത് GFC എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയും. അത് കുറച്ചുകൂടെ പ്യുർ ഫോമാണ്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അപ്പം അതിനകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ എണ്ണവും അതുപോലെ കൂടുതലാണ്. അപ്പം കുറച്ചുകൂടെ എഫക്റ്റീവാണ് PRP കാട്ടിലും, കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് GFC. അപ്പൊ ഇതിലെല്ലാം അഡ്വാൻസ്ഡ് ആണ് എക്സോസോംസ്. എക്സോസോംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റെം സെൽസ് ആണ്. അപ്പൊ അത് കുറച്ച് ഇതിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് എക്സോസോംസ്.
2: സ്നേഹത്തിൽ ഉറവുണ്ട്, കരളുണ്ട് കടലമ്മയ്ക്ക്.

0: ഡീൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ് 20 കാറുകൾ 25 സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ് 50 ഇന്റർനാഷണൽ ട്രിപ്സ് മെഗാ ബമ്പർ സമ്മാനം BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോണുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി
5: ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം
4: 20 കിയ സീറോസ് കാറുകൾ ഡെയിലി ഗിഫ്റ്റ്സ് ഗോൾഡ് കോയിൻസ് മിക്സർ ഗ്രൈൻഡർ ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ
5: ഇനി എന്ത് വേണം ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം
4: TNC apply
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും കൈ നിറയെ സമ്മാനങ്ങൾ നേടും ഓഗസ്റ്റ് 16 മുതൽ 31 വരെ ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം

0: ഇന്നല്ലേ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: You're listening to Radio 91.2.

0: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC Hospital, Chengannur.
6: Mind change and tune to you. End the radio 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റി.

0: മുതല് എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർറേഡിയോ 91.2.
7: വീണ്ടും സ്വാഗതം. എന്റെ റേഡിയോ 91.2 ന്യൂ ദേശിംഗ് നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഹല്യയാണ്. ഡോക്ടർ സേതുസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് ഈസ്തെറ്റിക് ഫിസിഷ്യൻ ആണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ സംരക്ഷണം, മുടിയുടെ സംരക്ഷണം ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചുണ്ടികളുടെ സംരക്ഷണം. പക്ഷെ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു പക്ഷേ ഒന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത്. ഈ ലിപ്പിന്റെ കാര്യത്തിൽ സംരക്ഷണത്തിൽ വരുന്നതാണ് ലിപ് പീലിംഗ്. അത് എന്താണ്
8: ലിപ് പീലിംഗ്? ഈ ഞാൻ നേരത്തെ കെമിക്കൽ പീൽ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽ പീൽ ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ലിപ്പിന് ചെയ്യുന്ന കെമിക്കൽ പീലാണ് ലിപ് പീൽ. അതും നമ്മളൊരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റ് വെച്ചിന് ലിപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് പൊതുവേ നമ്മള് ലിപ്പില് എപ്പോഴും എന്തെങ്കിലും ഫ്രിക്ഷൻ കൊടുക്കുക, എപ്പോഴും ലിപ്പ് നമ്മള് ഡ്രൈ ആകുമ്പോൾ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ലിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കൊണ്ട് ലിപ്പ് കൂടുതൽ ഡാർക്ക് ആവാറുണ്ട്. അപ്പോ ചിലർക്ക് സ്മോക്കിംഗ് കാണും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചുറ്റും ആ പേസ്റ്റ് പറ്റിയിരിക്കുന്നത് ചില പേസ്റ്റിലൊക്കെ ആ ഒരു ലിപ്പിനെ ഡാർക്കൻ ആക്കാനുള്ള കണ്ടന്റ് കാണും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ലിപ്പിൽ നല്ലതായിരിക്കും.
7: അതും ഈ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞു

0: ഓക്കെ, അപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, സ്കിന്നിന്റെ കാര്യവും മുടിയുടെ കാര്യവും ചുണ്ണിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ഈ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്?
1: നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ടബിൾസ് ഉണ്ട്, ബൊട്ടോക്സ് ഉണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്, ത്രെഡ് ലിഫ്റ്റ് ഉണ്ട്, സ്കിൻ ബൂസ്റ്റേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് മെയിന്റനൻസ് വേണം.
0: ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ബൊട്ടോക്സ് എന്നൊക്കെ പറയുമ്പോൾ
1: അതെ, ചുളിവുകളൊക്കെ മാറാനായിട്ട് നമുക്ക് ബൊട്ടോക്സ് എടുക്കാം.
0: ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതേക്കുറിച്ച് അല്ലേ. ഓക്കെ,
1: പിന്നെ നമുക്ക് നമ്മുടെ കുറേ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലോസ് ഉണ്ടാവാറുണ്ട് ഫേസിൽ. അപ്പൊ നമുക്ക് ആ ഒരു ഫേസിലൊക്കെ ഹോളോനസ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്താണ് ഫില്ലേഴ്സ് കൊടുത്തിട്ട് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. സാഗ് ചെയ്ത സ്കിന്നൊക്കെ നമുക്ക് ത്രെഡ് ലിഫ്റ്റ് വഴി നമുക്ക് ആ ഒരു എന്താണെന്ന്
0: ടൈറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറേ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഫോളോ അപ്പ് വേണ്ട, കണ്ടിന്യൂഷൻ വേണ്ട കുറേ കാര്യങ്ങളാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്ന ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ സേതുസ് ഗ്ലോ സ്കിന്നിലെ കൺസൾട്ടന്റ് എസ്തെറ്റിക് ഫിസിഷ്യൻ ആയ ഡോക്ടർ അഹല്യ ആണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു ഗോപിക.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC അപ്ലൈ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത്. എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
5: ഓണ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളാ മനസ്സിലങ് കേറി.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
7: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: नशा मुक्त युवा फॉर विकसित भारत ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
0: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पीएम स्वनिधि योजना की लाभार्थियों में करीब 46% महिलाएं हैं, यानी देश भर में लगभग 35 लाख महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं. जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है.
0: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തി സാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
0: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഉപസംഹരിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മുതൽ 9 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2,500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെക്കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തി സെറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
5: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂ എന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
0: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: നശാ മുക്ത ഭാരത് കെ ക്യാ ആ കോ പാവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ കി ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസേ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരേ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
0: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: मेरे प्यारे देशवासियों, स्वच्छता की एक बहुत बड़ी खूबी होती है जब किसी जगह को स्वच्छ रखने का संकल्प वहां के लोगों का अपना संकल्प बन जाता है तो बदलाव केवल साफ सफाई तक सीमित नहीं रहता. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
0: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌർ.

കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734, മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC apply.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
6: മൈജി ഓണം, മാസോണം, സീസൺ 4.
7: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

കുട്ടികൾക്ക് പായസം കൊടുക്കാൻ പേപ്പർ ഗ്ലാസ് അല്ലേ നല്ലത്? ഞാൻ ആ കടയിൽ വെച്ച് മറന്നുപോയി, നീ ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? അല്ലെങ്കി വേണ്ട, ഞാനും വരാം.

0: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലും
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
6: ഇല്ല, ഒരു 45 കഴിയട്ടെ.
5: 45
6: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 ഒരു 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 കിട്ടും.
0: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC apply.
7: You're listening Enter Radio 91.2.

0: ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡാൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
1: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: എന്തോടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
6: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സ്റ്റേ ട്യൂൺ എൻ റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
11: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
13: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
4: ഓണ ഷോപ്പിംഗോ?
3: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലങ്ങ് കേറി.
4: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: കണക്ട് ആയോ?
10: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
11: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 Kia Seros കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: പാൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
7: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
12: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
14: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
15: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് NH, കരുനാഗപ്പള്ളി.

0: താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കണക്ട് ആയോ?
5: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
9: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 crore രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
8: ഏതൊരു പ്രോഡക്റ്റിനും 5 years വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
9: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
10: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30 years നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
11: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
12: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.
12: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
13: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
12: എന്നാ ഞാനും വരുന്നളിയാ.
14: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ
8: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
11: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
13: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
14: Stay tuned, stay happy with the radio 91.2.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടീം മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: കണക്ട് ആയോ?
7: ഏയ് ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
9: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
10: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
9: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
11: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
13: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC അപ്ലൈ.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
13: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC apply.
8: You're listening Enter Radio 91.2.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: ഓണം കഴിഞ്ഞു, മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം. ഇത്തവണ എല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചു എന്നാണ് കാണാൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാം പലവിധത്തിൽ ഫോട്ടോകളായും വാർത്തകളായും പ്രചരിക്കുന്നുണ്ടല്ലോ. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നുവേണ്ട എല്ലായിടങ്ങളിലും ഓണം ആഘോഷിക്കപ്പെട്ടു. മലയാളികളുടെ ഒരേ മനസ്സ് ഇക്കാര്യത്തിലും പ്രകടമായി. ഓണത്തിന്റെ വേഷങ്ങൾ അണിഞ്ഞു എല്ലാവരും. പൂക്കളങ്ങൾ തീർത്തു, ഓണപ്പാട്ടുകൾ പാടി, നന്മയുടെ ഗാഥകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലി. പലതരത്തിൽ അവർ ഒത്തുകൂടി. നാട്ടിൽ നിന്ന് വളരെ ദൂരെ പോയി ജോലി ചെയ്യുന്നവരൊക്കെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാനായി തിരികെ എത്തി. ഓണത്തിന്റെ ഓരോ ദിവസങ്ങളും വളരെ മനോഹരമായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ മഴ പെയ്തു എന്നതൊഴിച്ചാൽ കാലാവസ്ഥയും വലിയ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിയില്ല. മഴ കാരണം ചില പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാണ്ടുപോവുകയും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തെങ്കിലും ചെറിയൊരു കാലയളവ് കൊണ്ട് അതൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ പരിഹരിക്കാനും നമുക്ക് കഴിഞ്ഞു. ഓണത്തോടനുബന്ധിച്ചുള്ള നാട്ടുകൂട്ടായ്മകൾ ഏറെക്കുറെയൊക്കെ തിരികെ വന്നിരിക്കുന്നു. ഇടക്കാലത്ത് അവയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. 7-8 വീടുകൾ കൂടുന്നിടത്തൊക്കെ ഓണത്തിന്റേതായ ആഘോഷങ്ങൾ കാണാൻ കഴിഞ്ഞു. പരസ്പരം സ്നേഹവാക്കുകൾ പങ്കിട്ടും കൂടിച്ചേരലിന്റെ ഒത്തൊരുമയുടെ നിമിഷങ്ങൾ പങ്കുവച്ചും നാം എല്ലാവരും സന്തോഷിച്ചു. ഓണം വരുന്നത് മനസ്സുകളിലാണ് എന്ന് പറയാറുണ്ട്. അത് മാത്രമല്ല, പരസ്പരം കരുതലിന്റെയും കൂടിയായിരുന്നു ഓണം. മനസ്സിലെ വിദ്വേഷ ചിന്തകളൊക്കെ മാറ്റിവെച്ച് മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുന്ന ആ മഹാസന്ദേശത്തിന് മലയാളികൾ ഒന്നുപോലെ കാതോർത്തു. മലയാളികളുടെ ഈ ആഘോഷം കണ്ടിട്ട് ദൂരെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇത് എത്ര വലിയ ഉത്സവമാണ് എന്ന് പ്രകീർത്തിച്ചിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള വിവിധ മാധ്യമങ്ങൾ ഈ ആഘോഷം കണ്ട് അവർക്ക് വീർപ്പ് മുട്ടിയിരിക്കുന്നു. ഒരു ദിവസമല്ല ആഘോഷം, ഏതാണ്ട് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷം. ഓണം ഒരുങ്ങാനുള്ള ആഘോഷം, ഓണത്തിന്റെ ദിവസങ്ങളിലുള്ള ആഘോഷം, അങ്ങനെ എല്ലാം കൂടി ഒത്തുകൂടുമ്പോൾ മലയാളികളുടെ പഴയ മാവേലി സങ്കല്പം ഇന്നും ലോകത്തിനു മുന്നിൽ മാതൃകയായി നിൽക്കുന്നു എന്നത് അഭിമാനകരമാണ്. എങ്ങനെയാണ് ഇത്ര ഒരുമയോടെ ഈ മനുഷ്യർക്ക് ഒത്തുകൂടാൻ കഴിയുന്നത് എന്ന ചിന്ത ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഓണം പോകട്ടെ, അടുത്ത ഒരു വർഷം കൂടി ഞങ്ങൾ കാത്തിരിക്കാം. അന്ന് ഇതിനേക്കാൾ മെച്ചമായ ഒരു ഓണമായിരിക്കും വരിക എന്ന് മലയാളികൾ ഒന്നടങ്കം കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. ഓണത്തിന്റെ സന്തോഷ ദിനങ്ങൾക്കൊപ്പം തന്നെയാണ് അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന് നമ്മെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വന്നത്. ഒരു മഴ പോലും പെയ്യാത്ത ഒരു ദിവസം പെട്ടെന്ന് കുത്തിയൊലിച്ചു വന്ന പ്രളയജലം ഏതാണ്ട് 1000 ആളുകളെ കാണാതെയാക്കിയിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം അനുദിനം കൂടി വരുന്നു. നേപ്പാളിലും ടിബറ്റിലുമൊക്കെയായി ഏതാണ്ട് 1400 പേരെയെങ്കിലും കാണാതായിട്ടുണ്ട് എന്നാണ് വാർത്ത. ഇന്ത്യക്കാരിലും ചിലരൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഓണക്കാലമായതുകൊണ്ട് യാത്രയ്ക്ക് ആ സമയം മാറ്റിവെച്ച മലയാളികളുമുണ്ട് കൂട്ടത്തിൽ. ഹിമാലയത്തിലെ ഒരു കൂറ്റൻ ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയോദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്തത്തിന് കാരണം.

ദുർഘടമായ മാർഗങ്ങളാകയാൽ എളുപ്പവുമല്ല. കെട്ടിടങ്ങളും റോഡുകളും അങ്ങനെ മനുഷ്യനിർമ്മിതമായ എല്ലാം തന്നെ നിമിഷങ്ങൾക്കകം തുടച്ചു മാറ്റപ്പെട്ടു. പ്രദേശത്ത് വലിയ തോതിൽ ചെളിയടിഞ്ഞു. അത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്തു. അങ്ങനെ നിരവധി മനുഷ്യരെ കഴുകി മാറ്റിക്കൊണ്ട് മനുഷ്യനിർമ്മിതികളായ ഒരുപാട് കെട്ടിടങ്ങളെയും വഴികളെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് പ്രകൃതി വീണ്ടും അതിന്റെ മറ്റൊരു പ്രതിഷേധം നമ്മെ അറിയിച്ചിരിക്കുന്നു. എല്ലാ നാടുകൾക്കും എല്ലാ ദേശങ്ങൾക്കും ഇതൊക്കെ ബാധകമാണ് എന്ന ഓർമ്മ കൂടി മനുഷ്യനുണ്ടാവട്ടെ. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

കാലാന്തരം തുടരുന്നു. തലച്ചോറ് നന്നാക്കുന്നതിനെ കുറിച്ചാണ് ഒരു വാർത്ത. പ്രായമാകും തോറും നമുക്ക് ഓർമ്മ കുറയും എന്ന് പറയാറുണ്ട്. മാനസികമായും ശാരീരികമായും നമ്മുടെ കഴിവുകളൊക്കെ കുറയുമല്ലോ പ്രായം കൂടുന്തോറും. എല്ലാവർക്കും പ്രായം കൂടുകയാണ് എന്നതാണ് ശരി. എന്നാൽ മാനസികവും ശാരീരികവുമായ ക്ഷമത പ്രായമാകും തോറും കുറയുന്നു എന്ന് പറഞ്ഞതിന് US ടെക്സസ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലൂടെ ശാസ്ത്രീയമായി മറ്റൊരു വിവരം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതാവസാനം വരെ നമ്മുടെ ബുദ്ധിശക്തി വികസിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തൽ. ഓർമ്മയും ബുദ്ധിയും ഒന്നും കുറയുകയില്ല. അതൊക്കെ കൃത്യമായ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുമത്രേ. കൃത്യമായ പരിശീലനത്തിലൂടെ ഏതു പ്രായത്തിലും തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം. 3 വർഷം കൊണ്ടാണ് ഈ പഠനം പൂർത്തീകരിച്ചത്. 19 വയസ്സുമുതൽ 94 വയസ്സുവരെ പ്രായമുള്ളവരെ പഠനത്തിന് വിധേയമാക്കി. 5 മുതൽ 15 മിനിറ്റ് വരെ നീളുന്ന വിവിധ പരിശീലനങ്ങൾ അവർക്ക് നൽകി. വ്യക്തത, വൈകാരിക സന്തുലിതാവസ്ഥ, ആളുകളുമായി ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യായാമങ്ങളും പരിശീലനവും അവർക്ക് നൽകി. എന്നിട്ടാണ് പഠനം നടത്തിയത്. മസ്തിഷ്കത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുന്ന ബ്രെയിൻ ഹെൽത്ത് ഇൻഡെക്സിൽ തുടക്കത്തിൽ പിന്നിലായിരുന്നവർ നിരന്തരം പരിശീലനം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുന്നിലെത്തിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു നിഗമനത്തിന് കാരണം. ഒരു സമയം ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക, താല്പര്യമുള്ള വിഷയങ്ങളിൽ വ്യക്തികളുമായി നല്ല ചർച്ചകൾ നടത്തുക, ഇതെല്ലാം മസ്തിഷ്കത്തിന്റെ ക്ഷമത കൂട്ടാൻ സഹായിക്കുമത്രേ. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഈ പഠനത്തിനും ഗവേഷണത്തിനും വളരെ നന്ദി. മനുഷ്യരെല്ലാം ഓരോ ദിവസം കഴിയുന്തോറും പ്രായമേറി വരികയാണല്ലോ. അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവുമായ ക്ഷമത കുറയ്ക്കണ്ട. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാം. അവ ഒരിക്കൽ കൂടി പറയാം. ഒരു സമയം ഒരു പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക, വ്യക്തികളുമായി നമുക്ക് താല്പര്യമുള്ള നല്ല ചർച്ചകൾ നടത്തുക, ഇവയാണ് മസ്തിഷ്കത്തിന്റെ കാര്യക്ഷമത കൂട്ടാനുള്ള മാർഗങ്ങൾ. വളരെ നല്ല ഒരു വാർത്ത കഴിഞ്ഞയാഴ്ചയിൽ നാം വായിക്കുകയുണ്ടായി, ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയും ചെയ്തു. കണ്ണൂർ സ്വദേശിനിയായ ഡോക്ടർ ഷിറിൻ സുബൈറാണ് ആ വാർത്തകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിനെ സന്തോഷിപ്പിച്ചത്. മനുഷ്യത്വം എന്നത് ഏത് സാഹചര്യത്തിലും ഒരാളിൻ്റെ പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്നതാണ്. കാര്യം വളരെ ലളിതമാണെന്ന് തോന്നാം, പക്ഷേ അതിലെ മാനുഷികാംശമാണ് നാം വിലയിരുത്തുന്നത്. ഡോക്ടർ ഷിറിൻ സുബൈറിന്റെ വിവാഹ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് ഭക്ഷണം നൽകുന്ന ജോലിയിലേർപ്പെട്ട ഒരു ജോലിക്കാരന് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി. താൻ വധുവാണെന്ന് പോലും ചിന്തിച്ച് മാറി നിൽക്കാതെ ഉടൻ തന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ കടമ അവർ നിറവേറ്റുന്നതാണ് പിന്നീട് കാണുന്നത്. മറ്റുള്ളവരൊക്കെ സഹായത്തിനായി നോക്കി നിൽക്കുമ്പോൾ ഡോക്ടർ ഷിറിൻ ആ വിവാഹ ചടങ്ങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോയി അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വളരെ വൈറലായി. ഡോക്ടർക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്തു. താൻ അസാധാരണമായി ഒന്നും ചെയ്തതായി തോന്നുന്നില്ല, ഒരു ഡോക്ടർ എന്ന നിലയിൽ അത് സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. BBC പോലും ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ഞാൻ വിവാഹിതയാകാൻ പോകുന്ന ആളാണ് എന്നതിനേക്കാൾ ഞാൻ ഒരു ഡോക്ടറാണ് എന്ന ബോധമാണ് എന്റെ മുന്നിൽ വന്നത് എന്നാണ് അവർ നൽകിയ സന്ദേശം. നമ്മുടെ തൊഴിൽ ഒരു ജോലി മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും ഭാഗമാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. ജപ്പാനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഹിരോസാക്കി കോട്ട 1800 പേർ ചേർന്ന് വലിച്ചു മാറ്റി. 360 ടൺ ഭാരമാണ് ഈ കോട്ടയ്ക്ക് ഉള്ളത് എന്നാണ് കണക്ക്. ഹിരോസാക്കി എന്ന നഗരത്തിൽ വളരെ പഴക്കമുള്ള
ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ പേരാണ് ഹിരോസാക്കി കാസിൽ. അതിന്റെ പ്രധാന ഗോപുരമായ കീപ്പിന് ഏകദേശം 360 ടൺ ഭാരമുണ്ട്. കോട്ടയുടെ പ്രധാന കെട്ടിടം പൊളിച്ചു മാറ്റാതെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് അതിനെ നീക്കിയത് എന്നതാണ് രസം. 2015 കോട്ടയുടെ കല്ലുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തിക്ക് ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ആ ഭിത്തി നന്നാക്കണമെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രധാന ഗോപുരം അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇങ്ങനെ നീക്കേണ്ടി വന്നത്. മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായില്ല. പൊളിച്ചു നീക്കുക അവിടെ അപ്രായോഗികമായിരുന്നു. ഭിത്തി പുനർനിർമ്മിക്കുന്നതിന് 2185 കല്ലുകൾ വേണ്ടി വന്നു പുതുതായി എന്നാണ് പറയപ്പെടുന്നത്. ജോലി പൂർത്തിയായി കഴിയുമ്പോൾ കോട്ടയെ വീണ്ടും അതിന്റെ പഴയ സ്ഥാനത്തേക്ക് നീക്കിക്കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഇതാണ് ജപ്പാനിൽ ഉപയോഗിക്കുന്ന പഴയ ഒരു നിർമ്മാണ സാങ്കേതിക വിദ്യ. അതിന്റെ പേര് ഹിക്കിയ എന്നാണ്. ഹിക്കിയ എന്നാൽ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാതെ അതേപടി ഉയർത്തി റെയിലോ റോളറോ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പതുക്കെ നീക്കുന്ന രീതി. ഇവിടെ അത് ചെയ്യാൻ വേണ്ടി 1800 പേരാണ് വേണ്ടി വന്നത്. ഇത്രയും പേർ ഒരുമിച്ച് ഒരേ സമയത്ത് കോട്ടയെ നീക്കുകയായിരുന്നില്ല. 80 പേർ വീതമുള്ള സംഘങ്ങളായി ആളുകൾ മാറി മാറി കയറിൽ പിടിച്ചു വലിക്കുകയായിരുന്നു. ഈ 1800 പേരും സന്നദ്ധ പ്രവർത്തകരായിരുന്നു എന്നതാണ് രസകരം. ഓരോ ദിവസവും 1 മീറ്റർ 2 മീറ്റർ വീതം നീക്കിക്കൊണ്ടിരുന്നു. 360 ടണ്ണാണ് ഈ കെട്ടിടത്തിന്റെ ഭാരം. അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയണം. ഈ ജോലി ചെയ്യാൻ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പരസ്യം ചെയ്തപ്പോൾ 1800 പേരുടെ അവസരത്തിനായി 8000 പേരാണ് അപേക്ഷിച്ചത്. അതായത് 4 ഇരട്ടി ആളുകൾ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിഞ്ഞില്ല. ഒരു നഗരത്തിന്റെ ചരിത്രത്തിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവന്റാക്കി ഈ സംഭവത്തെ അവർ മാറ്റി. ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് 1611. ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഈ കോട്ട. ഇനിയും കുറെ ദൂരം കൂടി ഈ കോട്ടയുടെ നീക്കം നടത്താനുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ. ഒരു കെട്ടിടത്തെ മാത്രം നീക്കിയ കഥയല്ല ഇത്. ഒരു സമൂഹം തന്നെ ചരിത്രത്തെ തിരിച്ചുപിടിക്കാൻ നടത്തിയ പ്രവർത്തനമായാണ് കാണേണ്ടത്. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭക്ഷണമാണ് മുട്ട. മുട്ടയ്ക്ക് ഇപ്പോൾ മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുട്ടയുടെ വില വളരെ കൂടുകയും ചെയ്യുന്നു ഓരോ ദിവസം കഴിയുന്തോറും. എന്താണ് കാരണം? കോഴിത്തീറ്റയുടെ വില 20% വരെ ഉയർന്നത്രേ. കോഴിത്തീറ്റയുടെ വില ഉയരാനുള്ള കാരണം എന്താണ് എന്നതാണ് രസം. മുട്ടയും എഥനോളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രാജ്യത്ത് പെട്രോളിനൊപ്പം എഥനോൾ ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷമാണ് മുട്ട വില കൂടിയത് എന്നാണ് എഗ് കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നത്. എഥനോളും മുട്ടയും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും പെട്രോളിൽ ചേർക്കാൻ എഥനോൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് വില ഉയരുന്നതിന്റെ കാരണം. എഥനോൾ ഉൽപാദനത്തിന് കരിമ്പും ചോളവുമാണ് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. കരിമ്പ് കൂടുതലായി എഥനോൾ ഉൽപാദനത്തിന് പോകുമ്പോൾ രാജ്യത്ത് പഞ്ചസാര ഉൽപാദനവും കുറയും. അത് പഞ്ചസാരയുടെ വില കൂടാൻ കാരണമാകും. ഇതേ രീതിയിൽ തന്നെയാണ് ചോളത്തിന്റെയും കാര്യം. എഥനോൾ ഉൽപാദിപ്പിക്കാൻ കൂടുതലായി ഇപ്പോൾ ചോളം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ചോളമാണ് കോഴിത്തീറ്റയുടെ പ്രധാന ഘടകമായിരുന്നത്. ഏതാണ്ട് ഇരട്ടിയോളം വില ഇപ്പോൾ ചോളത്തിന് കൂടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കോഴിത്തീറ്റയുടെ വില ഉയരും. കോഴിത്തീറ്റയുടെ വില ഉയരുമ്പോൾ മുട്ടയുടെ വിലയും ഉയരും. അങ്ങനെയാണ് മുട്ട നമുക്ക് ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്നു കാണാം മുട്ടയുടെ വില എവിടെ വരെ ഉയരുമെന്ന്. ബ്ലാഗ ദിമിത്രോവ എന്ന എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി: ആഹ്ലാദിക്കാൻ മറക്കരുതേ, മഴുവിന്റെ പ്രഹരത്തിനടിയിൽ മുട്ടുകാലിൽ തകർന്നു വീഴുമ്പോൾ ജ്ഞാനികളായ വൃക്ഷങ്ങൾ അന്യോന്യം മന്ത്രിക്കുന്നു. ആഹ്ലാദിക്കാൻ മറക്കരുതേ. നിങ്ങൾ നിവർന്നു നിൽക്കുന്ന കാലത്തോളം, കാറ്റിനോടെതിരിടുന്ന കാലത്തോളം, ഉയരങ്ങൾ ശ്വസിക്കുന്ന കാലത്തോളം, മഴ ഉറങ്ങുന്ന കാലത്തോളം ആഹ്ലാദിക്കാൻ മറക്കരുതേ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽ കുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ച ദിവസം രാവിലെ 9:00. നന്ദി, നമസ്കാരം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
11: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
10: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
11: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: TNC അപ്ലൈ.
12: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.1.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: ടിഎൻസി അപ്ലൈ.
5: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
6: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യ ജീവിതം ഒരു മരീചികയാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തനിച്ചിരുന്ന് ചിന്തിക്കാനായാൽ എത്രയോ വിചിത്രവും രസകരവുമാണ് മനുഷ്യന്റെ ജീവിതം. എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി ബഹളം വെക്കുന്നു, എന്തൊക്കെയോ കൊതിക്കുന്നു, എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നു, എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ നാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വന്നേക്കാം, ഇല്ലെങ്കിൽ അതിനേക്കാൾ വിചിത്രമായ മറ്റു പലതുമായിരിക്കും സംഭവിക്കുക. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനീ ജീവിതമെന്ന്, എന്തിനിങ്ങനെ ചെയ്തു എന്നൊക്കെ സ്വയം ചെയ്യുന്നവർ പോലും ചോദിക്കുന്ന തരം ഒരു വിചിത്രമായ അവസ്ഥയാണ് മനുഷ്യ ജീവിതം. ചിലപ്പോഴൊക്കെ വലിയ തിരക്ക് പിടിച്ചോടുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട്. അവർ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെച്ച് വല്ലാതെ പായുകയാണ്. ചില ഫോണുകൾ നമുക്ക് വരുമ്പോൾ നാം എടുക്കുമ്പോൾ കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടുപോയെന്നാണ്. അതിനു മുമ്പ് വരെ പേരുകൊണ്ടും സ്ഥാനം കൊണ്ടും സമ്പത്തിന്റെ ആധിക്യം കൊണ്ടുമൊക്കെ നാം വിളിച്ചിട്ടുള്ള അദ്ദേഹത്തെ പിന്നീട് വിളിക്കുന്നത് മയ്യത്ത് അല്ലെങ്കിൽ ശവശരീരം എന്നാണ്. ആ പേര് പോലും നിമിഷങ്ങൾ കൊണ്ട് പ്രസക്തമല്ലാതാകുന്ന ഒരു ജീവിതമാണിത്. ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ചിലർക്ക് മാത്രം അപൂർവമായി കഴിയുന്ന ഒന്നാണ് മൃദുവാകാനും അതോടൊപ്പം കാഠിന്യമുള്ളവരാകാനും. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഈ രണ്ട് നിലപാടുകളും രണ്ട് വികാരങ്ങളും അനിവാര്യമാണ്. ചിലതിനോടൊക്കെ നാം വളരെ സോഫ്റ്റായി വളരെ മൃദുവായി പെരുമാറിയേ മതിയാവും. വലിയ വാശിക്കാരല്ലാതെ, വല്ലാതെ ആഗ്രഹിക്കാതെ, വല്ലാതെ ബലം പിടിക്കാതെ പലതിലും നാം വിട്ടുവീഴ്ച ചെയ്തേ മതിയാവും. എന്നാൽ മറ്റു ചിലതിലൊക്കെ നമുക്ക് ചിലപ്പോൾ കഠിനമായ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും, വളരെ ഉറച്ച നിലപാടുകൾ എടുക്കേണ്ടി വരും. ഇത് രണ്ടും ഒരുപോലെ ജീവിതത്തിൽ പിന്തുടരാൻ കഴിയുന്നവരാണ് വിജയിക്കുന്നത്. എല്ലാത്തിനോടും മൃദു സമീപനവും എല്ലാത്തിനോടും കഠിനഹൃദയരുമായാൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടാകുവാൻ പ്രയാസമാണ്. തിരിച്ചറിയുന്നതാണ് എപ്പോഴും ബുദ്ധി. നേരുന്നു നല്ല ദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
12: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്ത് കടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC അപ്ലൈ.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
4: എന്നാ ഞാനും വരുന്നളയാ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പ്രസിദ്ധ ബംഗാളി നോവലിസ്റ്റ് ബിമൽ മിത്രയുടെ വിഖ്യാതമായ നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണം 20-ാം നൂറ്റാണ്ട്. അന്ന് പ്രഭാത ഭക്ഷണ സമയത്ത് ശിവപ്രസാദ് ഗുപ്ത മകനോട് ചോദിച്ചു, സദാവ്രത, നീ ഇന്നലെ വരാൻ വളരെ ഇരുട്ടിയോ?
1: ഇല്ലച്ചാ,
0: ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞു വന്നപ്പോഴും നീ വന്നിട്ടില്ല. മോനെ, കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നീ എന്തിനാ മനസ്സാപ്പെട്ട് നടക്കുന്നത്? എടാ, നിന്റെ കാർ പഴകി പോങ്കി പുതിയ കാർ വാങ്ങിക്കോ. സദാവ്രത, നിന്റെ പ്രായത്തിൽ അച്ഛൻ കാർ കണ്ടിട്ടേ ഉള്ളൂ, അതി സവാരി ചെയ്തിട്ടില്ല. ഇപ്പോ നീ ആഗ്രഹിക്കുന്ന തരം കാർ ആഗ്രഹിക്കുന്ന സമയത്ത് വാങ്ങിത്തരാൻ അച്ഛന് കഴിവുണ്ട്. എന്താ കാര്യം? അച്ഛൻ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചു. കണ്ടോ മോനെ, അച്ഛന്റെ ഈ കുപ്പായം, ഈ ഖദർ കുപ്പായവും ഗാന്ധി തൊപ്പിയും, ഇതാണ് അച്ഛന്റെ കവചം. ഇവനെ ധരിച്ചുകൊണ്ടാണ് അച്ഛൻ കോടിക്കണക്കിന് സമ്പാദിച്ചത്. നീ വരൂ എന്റെ കൂടെ. നീ എം എ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായി, ഒരു ജോലിക്കും പോകണ്ട, അച്ഛന്റെ കൂടെ വരൂ. നീ ബിസിനസ് പഠിക്കണം. അന്ന് അച്ഛനും മകനും ഒത്താണ് ഓഫീസിൽ പോയത്, ലാൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റിലേക്ക്. അച്ഛന്റെ ബിസിനസ്, 5 രൂപയ്ക്ക് മേടിച്ച ചതുപ്പ് പ്രദേശം 5000 വിൽക്കുന്നു. വൈകിട്ട് സദാവ്രതൻ അച്ഛനോടൊപ്പം വീട്ടിൽ വന്നില്ല. അയാളുടെ സുഹൃത്ത് ശംഭുവിന്റെ കലാസമിതി ഓഫീസിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അകത്ത് ചൂടേറിയ ചർച്ച. നാടകകൃത്ത് കാളിപദൻ ചോദിക്കുന്നു, എന്താ കുട്ടി പേര്?
1: എന്റെ പേര് കുന്തിഗുഹ.
0: കുന്തിഗുഹ, നല്ല പേര്, ആളിനെ പോലെ തന്നെ നല്ല പേര്. അവളെ കണ്ട മുറിക്കകത്തുനിന്ന് ചെറുപ്പക്കാരെല്ലാം അത്ഭുതപ്പെട്ട് എഴുന്നേറ്റ് പോയി.

0: ചെറിയ പരീക്ഷണം. നീ സ്റ്റേജിൽ നടന്നാൽ എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയാണ്. എഴുന്നേറ്റ് ആ കസേര കിടക്കുന്നിടം വരെ ഒന്ന് മെല്ലെ നടക്കണം. അവൾ എഴുന്നേറ്റു, സാരി മാറുന്ന് ഓർന്നു വീണു.
1: അമൃത കലശങ്ങൾ എറിഞ്ഞുടച്ചു
0: അവളിപ്പോഴാ മുറിക്കകത്ത് അരേന്നപ്പിഴ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. കാളിപദന്റെ കണ്ണുകൾ ഇപ്പൊ അവളുടെ ചലന സൗന്ദര്യം

0: ആരോ വാതിലിൽ തടുന്ന് കേട്ടു. ശംഭു എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഹായ് സദാവൃതൻ, എടാ നീ എപ്പോ വന്നു, എങ്ങനെ വന്നു, നിന്റെ കാർ എവിടെ, നടന്നു വന്നു, ടാക്സി വന്നു, വരൂ അകത്തിരിക്കാം. ഇല്ല, നിങ്ങളുടെ ചർച്ച നടക്കട്ടെ, നീ പുറത്തേക്ക് വരൂ, ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. സദാവധനും ശംഭുവും വരാന്തയിൽ ഇറങ്ങി സംസാരിക്കുമ്പോ അതാ പോകുന്നു ആ നടി. കുന്തി: ശംഭു, ആ പെണ്ണേത്? നടിയാണ്, മിസ് കുന്തി ഗുഹ, ഞങ്ങളുടെ നാടകത്തിലെ നായിക. എന്താ കൊള്ളാവോ? തരക്കേടില്ല. ഓ, ആ നശിച്ച കാളിപതൻ അവളെയും പിണക്ക് വിട്ടെന്ന് തോന്നുന്നു. കുന്തി നിൽക്കൂ, ഞാനല്ലേ നിന്നെ വിളിച്ചോണ്ട് വന്നത്, അവിടെ നിൽക്കൂ. സദാവൃത, ഞാൻ അവളെ ഒന്ന് പറഞ്ഞ് തണുപ്പിച്ചിട്ട് വരട്ടെ, നീ ഇവിടെ നിൽക്ക്. ശംഭു കുന്തിയുടെ പുറകിന് ഓടി. എടാ ശംഭു, ഞാൻ പിന്നെ വരാം. സദാവൃതൻ ഇറങ്ങി, കുറെ നടന്നു, ടാക്സി വരുന്ന തെരുവിലെത്തി. മലവെള്ളപ്പാച്ചിൽ പോലെ ടാക്സി വരുന്നു. അയാൾ കൈ കാണിച്ചു, ടാക്സി വന്നു നിന്നു. അയാൾ കയറാൻ ഭാവിച്ചപ്പോ പിന്നൊരു ചോദ്യം: സാർ, എന്നെ കൂടെ കൊണ്ടുപോവോ? ഇവിടെ കുറെ ആഭാസന്മാർ എന്നെ ശല്യം ചെയ്യാൻ വരുന്നു, എന്നെ എനിക്കൊരു ലിഫ്റ്റ് തരുമോ സാർ? തിരിഞ്ഞു നോക്കുമ്പോ നിൽക്കുന്നു നടി കുന്തി. കയറിക്കോളൂ. ഫ്രണ്ട് സീറ്റിൽ അയാൾ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൾ അകത്ത് കടന്നിരുന്നു, ഡോർ വലിച്ചടച്ചു, ടാക്സി നീങ്ങി. നിങ്ങളെ അവർ നാടകത്തിലെടുത്തോ? ഇല്ല സാർ, ഞാൻ പിണങ്ങിപ്പോവുക. എന്താ പിണക്കം? പിണക്കമല്ല സാർ, ആ കാളിപതിന് എന്റെ പരീക്ഷാ യോഗ്യതയ്ക്ക് അറിയണോ അത്രേ. മാത്രമല്ല, ആ ചെറുപ്പക്കാർക്ക് വേറെ ചില ഉദ്ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഞാനിഞ്ഞു പോകുന്നു. സാർ ആ ക്ലബിലെ മെമ്പറാണോ? അല്ല, അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. വണ്ടി നിർത്തണം സാർ. സാർ ഞാൻ നടന്നു പോയിക്കോളാം സാർ. കുന്തി പേടിക്കാതെ, ഞാനൊരു ആഭാസനല്ല. ഇതിനിടെ വണ്ടി നിന്നു. റോഡിൽ വലിയ സമ്മേളനം. സ്റ്റേജിൽ ഒരാൾ ഗാന്ധി തൊപ്പിയും ഖദർ ജൂബയും എല്ലാം ധരിച്ച് മൈക്കിന്റെ മുമ്പിൽ നിന്ന് വെച്ച് കാച്ചുന്നു. ടാക്സി ഡ്രൈവർ പറഞ്ഞു: സാറിന്റെ അച്ഛനാണല്ലോ ഇന്ന് വളരെ ആവേശത്തിലാണല്ലോ. നടി സ്റ്റേജിലേക്ക് നോക്കി, അവിടെ മുഖം വിളറി. സാർ, അങ്ങ് ശിവപ്രസാദ് ഗുപ്തയുടെ മകനാണോ?
1: അതെ.
0: അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ, ക്ഷമിക്കണം സാർ. അവൾ ഡോർ തുറന്നിറങ്ങി പോയി കളഞ്ഞു. കുന്തി, ഛേ, നിൽക്ക്, എങ്ങനെ പോയാലോ, നിന്നെ ഇവിടം വരെ കൊണ്ടുപോയിട്ട് ഞാനല്ലേ. ഒരു നന്ദിയെങ്കിലും പറയണ്ടേ? നിൽക്കൂ, ആട്ടെ നിന്റെ അഡ്രസ് തരുമോ? വെറുതെ, നിന്റെ നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. നിന്റെ മേൽവിലാസം? വേണ്ട സാർ, എന്റെ അഡ്രസ് നിങ്ങളാരും അറിഞ്ഞിരിക്കണ്ട. എന്റെ വീട്ടിൽ നിങ്ങൾക്കാർക്കും വരാൻ കൊള്ളില്ല സാർ. അവൾ ചെന്ന് ജനക്കൂട്ടത്തിന് പറഞ്ഞു. സദാവൃതൻ അവൾ പോയ വഴിക്ക് അങ്ങനെ നോക്കിയിരുന്നു.

കൽക്കത്തയിലെ ചിത്പുരി എന്ന തെരുവീഥി. ജീവിക്കാൻ വേണ്ടി ജീവിതം വിൽക്കുന്ന സഹോദരിമാർ ജീവിക്കുന്ന തെരുവ്. പകൽ സമയത്ത് ചിത്പുരി ശൂന്യം, സന്ധ്യയായ പിന്നെ ഭയങ്കര തള്ളാണ് അവിടെ. ഉത്സവ ചന്ത പോലെ ഉന്തും തള്ളും. ചെറുപ്പക്കാർക്ക് അത്യാവശ്യമായിട്ട് അങ്ങ് പോവുകയാണ്. ചെറുപ്പക്കാർ മാത്രമല്ല, തൈക്കളവന്മാരും തള്ളിക്കയറുകയാണ്. തെരുവീഥി കീഴ്വശമുള്ള കെട്ടിടങ്ങൾ പ്രകാശമാനമായി കഴിഞ്ഞു, സജീവമായി കഴിഞ്ഞു. തെരുവ് വാണിഭക്കാർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ചോപ്സും പൊറോട്ടയും മുട്ടക്കറിയും മട്ടനും ചിക്കനും വിഷ്മോളിയും എല്ലാം നിരത്തി വെച്ച് കണ്ണാടി വണ്ടിക്കകത്ത് പെട്രോമാക്സും കത്തിച്ച് നിർത്തി. തെരുവ് വാണിഭക്കാർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. തട്ടനിറയെ പിച്ചുമാലകളും വെച്ചുമാലകളും മുല്ലമാലകളുമായി പൂക്കച്ചവടക്കാർ. റോഡിനരികിലുള്ള ഫോറിൻ ലിക്കർ ഷാപ്പുകളിൽ നിയോൺ ലൈറ്റുകൾ പ്രകാശിക്കുന്നു, പ്രകാശിക്കുന്നു, അണയുന്നു, പ്രകാശിക്കുന്നു, അണയുന്നു. അതിന്റെ അർത്ഥം അല്ലയോ കുടിയന്മാരെ, വരുവിൻ, കുടിക്കുവിൻ, പോകുവിൻ, മരിക്കുവിൻ. ഇതിനിടയിൽ പെരുമ്പാമ്പഴഞ്ഞു വരുന്ന മാതിരി ഫോറിൻ കാറുകൾ. ചിത്പുരിയിലെ ബ്രോത്തലുകളിൽ, വേശ്യാലയങ്ങളിൽ കൊട്ടും പാട്ടും തകർക്കുന്നു.

0: ഈ സമയത്താണ് കൽക്കത്തയിലെ ഒരു വലിയ ഫാക്ടറിയുടെ കലാസമിതി സെക്രട്ടറിയും കൂട്ടുകാരും ഒരു നടിയെ തേടി ചിത്പുരിയിലെത്തിയത്. സെക്രട്ടറി വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഏയ് ഏയ് മൊട്ടക്കറി, ഇവിടെ കുന്തിഗുഹ എന്നൊരു നടി താമസിക്കുന്നത് എവിടാണെന്ന് അറിയാവോ? കുന്തിഗുഹ എവിടാണെന്ന് അറിഞ്ഞൂടാ? ആ നാല് നിലക്കെട്ടത്തിന്റെ രണ്ടാം നിലയിൽ പത്മാറാണിയമ്മയുടെ വീട്ടിൽ ഒരുപാട് കുന്തിഗുഹ ഉണ്ടെന്നാ പറയുന്നത്. അങ്ങോട്ട് കയറി ചെല്ല്. പത്മാറാണിയമ്മ വെളുത്ത് തടിച്ചൊരു സ്ത്രീ, പ്രായം കുറെ ആയെങ്കിലും അത് വകവച്ചുവിടുന്നു കൂട്ടത്തിലല്ലവർ. നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അര രൂപ വൃത്തത്തിൽ നീലിച്ച പൊട്ട് നെറ്റിത്തറത്തിൽ കാച്ചിയിട്ടുണ്ട്. തൂ വെള്ളക്കല്ലുകൾ അണിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ കാതിലും കാതിലും കഴുത്തിലും കയ്യിലും കലാപരമായിട്ട് അണിഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർ നാലഞ്ചു പേർ കയറി വരുന്ന കണ്ടപ്പോ നന്നായിട്ടൊന്ന് മുറുക്കി തുപ്പി വെളുക്കെ ചിരിച്ച് സാരിത്തുമ്പെടുത്ത് മുടി മൂടി പത്മാറാണി വിളിക്കുന്നു, വരീ കയറി വരീ, അകത്തോട്ടം കയറി വെക്കോളീൻ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരിക്കും, കയറി അങ്ങ് അകത്തോട്ട് വെക്കോളീൻ, മുറി വാടകയ്ക്കെടുക്കാൻ വന്നായിരിക്കും, എല്ലാവർക്കും കൂടി ഒരു മുറി മതിയോ? അതേ പ്രത്യേകം പ്രത്യേകം, ഞങ്ങൾക്ക് മുറിയൊന്നും വേണ്ട, ഞങ്ങൾ വന്നത് നാടകത്തിൽ അഭിനയിക്കുന്ന കുന്തി എന്നൊരു നടി ഇവിടെ താമസിക്കുന്നതായിട്ട് അറിഞ്ഞു, അവളെ കാണാൻ വന്നതാണ്. അയ്യോ സാർമാരെ, നിങ്ങൾക്ക് സ്ഥലം തെറ്റി, ഇവിടെ നാടകത്തെ കളിക്കുന്നവരാരും ഇല്ല, കുന്തി എന്നൊരു പെങ്കൊച്ചും ഇല്ല, ഇവിടുത്തെ പെൺപിള്ളാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, എന്റെ പൊന്നുമോള് ടഗർ, ടഗർ, അവളെ കണ്ടാ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, അങ്ങ് സ്ഥിരതാമസമാക്കും. ടഗർ, യുധിക, ഗുലാബി, കുസുമം, പത്മം, എടിപിള്ളേരെ എങ്ങോട്ട് വരണടി? ഇതേ അപ്പീസ് സാറന്മാര്, നിങ്ങൾക്ക് നാടകത്തെ കളിക്കാൻ അറിയാവോ? പൈസയും കിട്ടും പാരിതോഷവും കിട്ടും. പെൺകുട്ടികൾക്ക് എല്ലാം രസമായി, അവരെല്ലാം വന്ന് അതിഥികളെ അങ്ങ് വളഞ്ഞു. എന്താ സാർമാര്, എന്താ സാർമാര്, നിങ്ങളിൽ കുന്തി എന്നൊരു നടിയുണ്ടോ? ടഗർ ഞെട്ടിപ്പുറകോട്ട് മാറി. അവളാണ് കുന്തി. ടഗർ എന്ന കപട നാമധേയത്തിൽ അവളവിടെ കഴിഞ്ഞുകൂടുകയാണ്. ധൈര്യം അവലംബിച്ചവൾ മുന്നോട്ട് കയറി ചോദിച്ചു, സാർമാരെ, നിങ്ങൾ ഇവിടുത്തുകാരല്ലേ? ഇത് ചിത്പുരിയല്ലേ? നിങ്ങൾ നിൽക്കുന്ന വേശ്യാലയത്തിലാണ്? സാറന്മാരെല്ലാം പെട്ടെന്ന് ഗേറ്റ് കടന്നു. അന്ന് കുന്തിയുടെ മുറിക്കകത്ത് എന്നൊരു മധ്യവയസ്കനാണ്. അയാൾക്ക് അവൾ മദ്യം പകർന്നു കൊടുത്തു. എന്നിട്ട് മാറി നിന്നു. അയാൾ അവിടെ കൈക്ക് പിടിച്ചു. അവൾ കരയുന്നു. എന്താ പെണ്ണെ, നിന്റെ കരച്ചിൽ കാണാനല്ലേ വന്നത്? അവൾ പിന്നെയും കരയുന്നു. എന്താ പെണ്ണെ?
1: സാർ, സാറിനെ കണ്ടിട്ട് എന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു. എന്റെ അച്ഛന്റെ പ്രായമുണ്ട്. ഇത് നശിച്ച ജീവിതം, ഇത് നരകിച്ച ജീവിതം.
0: അയാൾ പിടിവിട്ടു. ശരിയാണല്ലേ പെണ്ണെ, നിന്നെ കണ്ടിട്ട് എന്റെ മകളുടെ പ്രായമുണ്ട്. നീ എങ്ങനെ നരകത്തി ഒന്ന് പെട്ടുപോയി?
1: സാർ, 13-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വരുന്നത്.
0: നീ ഇവിടുത്തുകാരിയല്ലേ?
1: അല്ല, പാകിസ്ഥാനിലുള്ളതാ. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും വിഭജിക്കപ്പെട്ടപ്പോ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കൂടെ ഞാനും അച്ഛനും അനുജത്തി ആദ്യമായിട്ട് കൽക്കത്ത നഗരത്തിൽ വരുന്നു. അന്ന് ഞാൻ ധരിച്ചിരുന്ന വേഷം പോലും എനിക്ക് ഓർമ്മയുണ്ട്.
2: കീറിയ പാവാടയും ജാക്കറ്റും അണിഞ്ഞ ഞാൻ, പാറിയ മുടി ഒരു കൈത്തുമ്പാലൊതുക്കിയും, അനുജത്തിയ തോളിൽ എന്തുന്നൊരച്ഛൻ്റെ അണി കൈവിരൽ തുമ്പിൽ തൂങ്ങി ഞാൻ ഇറങ്ങവേ അറിഞ്ഞില്ലെവിടെയാണ്

0: അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്നു. പിന്നെ ഇനി ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, പോലീസുകാർ എല്ലാരെയും വരട്ടി ഓടിക്കും. അതേ കണ്ടോ, എറുമ്പ് വരിവെച്ച് പോകുന്ന പോലെ അഭയാർത്ഥികൾ ബോധം കണ്ടോ. ഇപ്പോഴേ പോകണം, അങ്ങ് ദൂരെ ഒരു മൈതാനമുണ്ട്. പിന്നെ കാശിരിപ്പുണ്ടോ? ഒരു 15 രൂപ എനിക്കൂടെ തരാൻ. 15 രൂപ കൊടുക്കാമെങ്കിൽ ഒരു കുടില് കെട്ടാനുള്ള ഓലയും മുളയും കിട്ടും അവിടെ. സാറേ, 15 രൂപ മുടക്കിയപ്പോ ഞങ്ങൾക്കൊരു കുടിലുണ്ടായ ആയിരക്കണക്കിന് അഭയാർത്ഥി കുടിലുകൾക്കിടയിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു ഫാറവും പൂരിപ്പിച്ച് മറ്റുള്ള അഭയാർത്ഥികളോടൊപ്പം ഞാനും കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നു, അച്ഛനെയും വിളിച്ചുകൊണ്ട്. ഒരാഴ്ചക്ക് ഞങ്ങൾ അവിടെ കാത്തു കിടന്നു. അവസാനം അച്ഛന്റെ പേര് വിളിച്ചു. ഞങ്ങൾ കയറി ചെന്നു. ഇരിക്കുന്ന ഒരു ഓഫീസർ ചെറുപ്പക്കാരനാ, എന്നെ വല്ലാതൊരു നോട്ടം. എന്നിട്ട് കാരണവരെ ഒരാഴ്ച കഴിഞ്ഞു വന്നാ മതി, കാരണം ഒരു വരണ്ട, എവിടെ അയച്ചാ മതി. എന്താ പേര്? കുന്തി. ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചെന്നു. സാറേ, അന്നും എനിക്കിതുപോലെ ഒത്തിരി ചുരുണ്ട മുടിയുണ്ട്. ഞാനത് തെറ്റി തെറ്റി എടുത്ത് ചുവന്ന റിബൺ കെട്ടി തോളിലൂടെ മാറുമറിച്ച് ഇങ്ങോട്ടിട്ടു. കണ്ണെഴുതി പൊട്ടു തൊട്ടു. എന്റെ പവാടത്തുമ്പ് ആപീസിന്റെ അരക്കതിങ്ങനെ താഴെ കണ്ടപ്പോ അദ്ദേഹം വിളിച്ചു, കുന്തി കടന്നു വരൂ. ഞാൻ അകത്തിയുന്നു. ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് എന്റെ ചുമലി കൈവച്ചു. കുന്തി, കലാരംഗത്ത് നിനക്ക് ശോഭനമായൊരു ഭാവിയുണ്ട്. നിന്നെ ഞാൻ സിനിമാ നടിയാക്കും. അദ്ദേഹത്തിനിടെ വാതടച്ചു കുറ്റിയിട്ടു. പൊടുന്നനെയാണ്
1: ഭാര്യയെടുത്തയാൾ കുമാര പോലെ മാറോടണച്ചുകൊണ്ടോടി.
0: സാർ, സാർ, എന്നെ വിടു സാർ, എന്നെ വിടു സാർ. ആ മനുഷ്യന്റെ വാമൊത്തി പിടിച്ചു.

മനുഷ്യന് അപേക്ഷ ഒപ്പിട്ടു തന്നു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കുടിലിൽ വന്നു. കാരണം അവരെ ഞാൻ കുന്തിയെ കൊണ്ടുപോകാൻ വന്നതാണ്, അവർക്ക് നാടകത്തിൽ ചാൻസ് കൊടുക്കാൻ പോകുന്നു തൽക്കാലം, പിന്നെ സിനിമയിൽ. എന്നും ഈ കുടിലിൽ തന്നെ കിടന്നാ മതിയോ? ഇപ്പൊ കൊണ്ടുപോയാൽ ഞാൻ അവളെ നാളെ രാവിലെയും കൊണ്ടുവിടും, നാളെ വൈകിട്ട് കൊണ്ടുപോയാൽ മറ്റന്നാ രാവിലെയും കൊണ്ടുവിടും. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. സാറേ, അന്ന് എനിക്ക് 10 രൂപ കിട്ടി, കൈനീട്ടം 10 രൂപ. അന്നു മുതൽ പിന്നെ തുടരെ നാടകാഭിനയം. എന്നെ കൊണ്ടുപോകാൻ കാറുമായിട്ട് കലാസമിതിക്കാർ വരും, വരുന്നവരാരും മോശക്കാരുമല്ല.

ഇതിനിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞേടി, കൊന്തി നമ്മൾ എന്തിനാണ് ഈ വെറുതെ സിറ്റി ചുറ്റി കറങ്ങുന്നത്? പാടി ചിത്പുരിയിൽ അവിടെ പത്മാറാണിയമ്മയുണ്ട്. എന്നോട് പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമ്പാദിക്കാവുന്ന. സാറേ, ആ നശിച്ച കൂട്ടുകാരിയാണ് എന്നെ പിടിച്ച് ഈ നരകത്തിൽ തള്ളിക്കളഞ്ഞത്. എല്ലാ മുറിയിലും ലൈറ്റ് കട്ടു, എല്ലാ മുറിയിലും ഇരുളിന്റെ തിരിശീല വീണു. പത്മാറാണിയുടെ ആ മുറിക്കകത്ത് മാത്രം മങ്ങിക്കത്തുന്ന വെളിച്ചം. ഒരു സബ് ഇൻസ്പെക്ടറും നാലഞ്ച് കോൺസ്റ്റബിളും വരും കടന്നു പോകുന്നു. ആരാണ് പത്മാറാണി? ആരാണ് പത്മാറാണി? ഞാനാ. എന്താ മോനെ, എന്നെ അറിയത്തില്ലയോ? പുതിയ ആളായിരിക്കും. ഇതിന് മുമ്പിരുന്ന ആള് എന്നെ അറിയുമായിരുന്നു, കൂടെ കൂടെ ഇവിടെ വരികയും ചെയ്യുമായിരുന്നു. മോൻ എന്തിനാ വന്നത്? മുറി വാടകയ്ക്ക് വേണോ? തള്ളയുടെ വിചാരം അവിടെ വരുന്നവരെല്ലാം മുറി വാടകയ്ക്ക് എടുക്കാൻ വരികയാണെന്നാ. ഇതിനിടെ കുന്തിയും യുധികയും പുറത്തേക്ക് വന്നു. രണ്ടിനും കൈ വിലങ്ങടണം. അയ്യോ അമ്മേ, അമ്മേ, പത്മാറാണി അമ്മേ, വണ്ടി എന്റെ പത്മാറാണി അമ്മ. ഇൻസ്പെക്ടർ രണ്ടിനെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് വണ്ടിക്കകത്തേക്ക്. എടാ എടാ, രണ്ടു ദിവസത്തിനകം നിന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എന്റെ പേര് പത്മാറാണി എന്നല്ല. തള്ളയെന്ന് ഫോൺ എടുത്ത് കറക്കുന്നു. അവർക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ടല്ലേ പിടിപാട്. അച്ഛനോടൊപ്പം ബിസിനസ് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ സദാവ്രതൻ. ഒരു ദിവസം സന്ധ്യയ്ക്കയാൾ വീട്ടിലെത്തിയപ്പോ തന്റെ ഗുരുനാഥൻ വന്ന് കാത്തിരിക്കുന്നു. തടിച്ച കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ച വെളുത്തു മെലിഞ്ഞ് പൂണൂലിട്ട ഒരു വൃദ്ധൻ. അല മാഷോ, എന്താ മാഷ വിശേഷം? ഒരുപാട് കാലമായാലും മാഷ കണ്ടിട്ട്. എന്താ മാഷ വിശേഷം? സദാവ്രത, നീ എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു തരണം. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 10 ദിവസത്തിനകം മാറിക്കൊടുക്കാമെന്ന് വാക്കു കൊടുത്തുപോയി. അല്ല, മാഷ് ഇപ്പോഴും വാടകെട്ടലാണോ താമസം? സ്വന്തമായിട്ട് വീടൊന്നും വെച്ചില്ലേ? വലിയ വലിയ വീടുകളിലൊക്കെ ട്യൂഷൻ ഉണ്ടെന്ന് കേട്ടല്ലോ. ശരിയാണ് സദാവത, സ്വന്തമായൊരു വീട് വെക്കുന്നതിനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്റെ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ സൗകര്യമുള്ളവന്റെ മക്കൾ മാത്രം പഠിച്ചു കയറി അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയ നമ്മുടെ രാജ്യം നന്നായി എന്നെങ്ങനെ പറയാൻ കഴിയും സദാവത? ട്യൂഷൻ വെച്ച് പഠിക്കാൻ കഴിവില്ലാത്തവന്റെ മക്കളല്ലേ സദാവത 95%? എനിക്ക് 550 രൂപ വരെ കിട്ടുന്നുണ്ട്. ഞാനത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ കൊടുക്കുക, എനിക്ക് കടമാണ്. മാഷേ, ആ പാദങ്ങളിൽ പൂവിട്ട് തൊഴാൻ തോന്നിപ്പോകുന്നു. മാഷ പൊയ്ക്കോ, ഞാൻ നാളെ വീട്ടിൽ വരാം. അടുത്ത ദിവസം സദാവതൻ ഓഫീസ് വിട്ടിറങ്ങി വീടന്വേഷിക്കാൻ പോയി. കൽക്കത്തയിൽ കെട്ടിടങ്ങൾക്ക് വല്ല പാഞ്ഞോ? ഒരു ഈച്ചയ്ക്ക് പറക്കാൻ ഇടവില്ലാത്ത മട്ടിൽ എട്ട തിങ്ങി ഞെരുങ്ങി നിൽക്കല്ലേ കെട്ടിടങ്ങൾ, അതും വെറും കെട്ടിടങ്ങളോ?

അയാൾ മാഷ് വീട്ടിലെത്തി. രാത്രിയായി. മാഷേ, ഇറങ്ങി വന്നു മാഷയുടെ മകൾ ഷൈല. അല്ല ഷൈലേ, നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ വേണ്ടേ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. മാഷ എവിടെ? അച്ഛൻ അതിരാവിലെ പോയാ സാർ, വീട് അന്വേഷിക്കാൻ പോയിരിക്കാം, ഇപ്പൊ വരും, കയറി ഇരിക്കൂ സാർ. അയാൾ അകത്ത് കടന്നിരുന്നു. പണ്ഡിതനായ ഗുരുനാഥന്റെ മുറി നിറയെ പുസ്തകങ്ങൾ ഒന്നെടുത്ത് നിവർത്തി നോക്കി. ഇന്ത്യൻ ഹിസ്റ്ററി. ഷൈല, ഒരു മാസം കൂടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? വീട് കിട്ടാൻ വളരെ പ്രയാസം സാർ. അത് സാധിക്കും തോന്നില്ല. ഇന്ന് രാവിലെ വീട്ടുടമസ്ഥം വന്ന് പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് പോയി. പൈപ്പ് ലൈൻ കട്ട് ചെയ്തോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആഹാരം പാകം ചെയ്യുന്നു? വെള്ളമില്ലാതെ എങ്ങനെയാ സാർ ആഹാരം പാകം ചെയ്യുക? മാഷ് ഇതറിഞ്ഞോ? ഇല്ല, അച്ഛൻ പോയതിന് ശേഷമായിരുന്നു. മാഷ് എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോയത്? അല്ല, അച്ഛൻ അതിരാവിലെ പോയി. നീ എന്തെങ്കിലും കഴിച്ചോ? മറുപടിയില്ല. ഷൈല, ഞാൻ നിനക്ക് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട സാർ, വേണ്ട. എടി മണ്ടി പെണ്ണ, നീ ലജ്ജിക്കണ, നിനക്ക് ഇനി ആഹാരം വാങ്ങിക്കൊണ്ടിരാവുന്നേ. വേണ്ട സാർ, വേണ്ട. ഇത്തിരി വെള്ളം കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു. ഒരു പാത്രം എടുക്ക. അവിടെ ഒരു പാത്രം എടുത്തു കൊടുത്തു. പാത്രം, അത് ആ പാത്രത്തിൽ വെള്ളം നിറയുന്നു. സദാവ്രത, അയാൾ തിരിഞ്ഞു നോക്കി. മാഷ വന്നിരിക്കുന്നു. ഈ പാത്രം നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞങ്ങളുടെ പാത്രമാണല്ലോ. മാഷ വിവരം അറിഞ്ഞു. വീട്ടുടമസ്ഥം ഒന്ന് പൈപ്പ് ലൈൻ കെട്ടിക്കുന്നു. മാഷ വീട് കിട്ടാൻ പ്രയാസമാണ്. മാഷ ഒരു മകളെയും വിളിച്ചോണ്ട് വരൂ. എന്റെ വീട്ടിൽ ഒരുപാട് മുറി വെറുതെ കിടക്കുക, നമുക്ക് അവിടെ താമസിക്കാം. മാഷ തയ്യാറായി. വീട്ടിലെത്തിയ ശൈലയോട് സംസാരിച്ചു മാഷ പുറത്തുനിന്ന് പറഞ്ഞു. സദാവ്രത, ഞങ്ങൾ വരുന്നില്ല, നീ പൊയ്ക്കോ. ചിത്പുരിയെ ലക്ഷ്യമാക്കി ചലിക്കുന്ന ഒരു കൊട്ടാരം പോലും കാർ പാഞ്ഞു പോകുന്നു.

0: ചലിക്കുന്ന കൊട്ടാരം പത്മാറാണിയുടെ വീട്ടിന് മുമ്പിൽ നിന്നു. ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി, റഗൻലാൽ. പത്മാറാണി ചെന്ന് കൈക്ക് പിടിച്ചു. പൊന്നുമോനെ റഗൻലാൽ, എത്ര കാലമായി ഇവിടെ കയറിയിട്ട്, എങ്ങനെയൊക്കെ ആയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും മോനെ? പത്മാറാണിയമ്മേ, എന്തെങ്കിലും കുടിക്കാൻ വേണമായിരുന്നല്ലോ. ഓ, എന്റെ മോനെ കണ്ട സന്തോഷം കൊണ്ട് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. എടി വേണ്ടേ പത്മാ, ഇനി വാ, ഈ താക്കോല് കൊണ്ടുപോയി അലമാര തുറന്ന് ആ മുകളിലത്തെ തട്ടില് രണ്ടു പീസ് സ്കോച്ച് വിസ്കി ഇരിപ്പുണ്ട്, രണ്ട് ഗ്ലാസ് കൊടുത്തുണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് പത്മാറാണിയമ്മേ വിശേഷം?
1: വിശേഷം ചോദിക്കാ, ഒരാള് വന്നിരിക്കുന്നു, ഞാൻ അടിക്കും കേട്ടോ, കള്ളൻ.
2: എന്റെ മോനെ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടർ,
1: ഒരു മെല്ലാങ്കി ചെറുക്കൻ,
2: ഇന്നലെ ഇവിടെ വന്നു എന്റെ രണ്ട് പെമ്പിള്ളാരെ കൊണ്ടുപോയി കളഞ്ഞു. ടഗറിനെയും യുധിയും. ടഗറിനെ കണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ സ്ഥിരതാമസമാക്കിയനെ.
0: ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ സ്ഥലം മാറ്റിക്കളയാം. അയാൾക്ക് ദേഷ്യം വരുന്നു. ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ സ്ഥലം മാറ്റിക്കളയാം.
2: മോനെ, ഇപ്പൊ നീ അതിനകത്ത് ഇടപെടണ്ട. ഞാൻ അപ്പോ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് ആണുങ്ങൾക്ക്. രണ്ടു ദിവസത്തിനകം അവനിവിടെ സ്ഥലം മാറ്റിയില്ലെങ്കിൽ എന്റെ പേര് പത്മാറാണി എന്നല്ല.
0: അകത്തൊരു നിലവിളി കേട്ടു. ആ പെണ്ണ് മദ്യമെടുക്കാൻ പോയത് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. അമ്മച്ചി, എന്താടി എന്താടി കാര്യം പറയടി. കുസുമേട്ടത്തി, കുസുമേട്ടത്തി, തൂങ്ങിച്ചത്ത് നിൽക്കുന്നേ, തൂങ്ങിച്ചത്ത് നിൽക്കുന്നേ. ആഹാ, അത്രയാള. കുസുമം മറ്റൊരു ഭാരാങ്കന് ജീവിതം അവസാനിപ്പിച്ചു. അവൾക്കിത് മതിയായി. ഇത്തരം വേശാലയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണയാണ്. റഗൻലാൽ പിന്നെ ഇരുന്നില്ല, കാർ വിട്ടു പോയി കളഞ്ഞു. രണ്ടു മണിക്കൂർ കഴിഞ്ഞു. ലോക്കപ്പിൽ കിടന്ന കുന്തിയും യുധികയും വന്ന് കണ്ടത് പത്മാറാണിയുടെ വീട്ടിന് മുമ്പിൽ പോലീസ് വാൻ. കുന്തി നേരെ പിന്നെ പോയത് കുടിലേക്കാണ്. അർദ്ധരാത്രിയായിരുന്നു. മൈതാനത്ത് അഭയാർത്ഥി കോളനിയിൽ അഗ്നിബാധ. അഗ്നിജ്വാലകൾ അന്തരീക്ഷത്തിൽ പടർന്നു കയറുന്നു. ആളുകൾ നിലവിളിച്ചുകൊണ്ട് പരക്കം പായുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ കുന്തി പാഞ്ഞെത്തി. അവിടെ കൂടി വെന്ത് ചാമ്പലായി കഴിഞ്ഞു. ചേച്ചി, ചേച്ചി, അരിചത്തി രക്തം കളത്തിൽ കിടന്ന് പിടയുന്നു. അവന്മാർ അച്ഛനെ തല്ലിക്കൊന്നു ചേച്ചി. കത്തിയരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തുകിടപ്പു നിശ്ചേഷ്ടനായി. കത്തിയരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തുകിടപ്പു നിശ്ചേഷ്ടനായി. കുടിലുകളെല്ലാം കത്തിയരിഞ്ഞ് മണ്ണോട് ചേർന്നു. കമ്പും കൊഴിയും നിന്ന് കത്തിയരിയുന്നു. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ, ആരോരുമില്ലാത്തവർ, കരിനിഴലുകൾ, നിരാലംബ ജീവികൾ, പിഞ്ചോമനകളെ ഒക്കെ തേന്തി അമ്മമാരും സഹോദരിമാരും വൃദ്ധന്മാരും വൃദ്ധകളും എവിടേക്ക് നില്ലാതെ, എങ്ങോട്ടെന്നില്ലാതെ, എന്തിനില്ലാ കുടിയിറക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അവൾ കുന്തി അനുജത്തിയെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അവൾ കണ്ടു ശിവപ്രസാദ് ഗുപ്തയുടെ ഓഫീസ്, അഞ്ചു നില കെട്ടിടം, ലാൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റ്. ശിവപ്രസാദ് ഗുപ്ത അകത്തുണ്ട്. ഖദർ കുപ്പായവും ഗാന്ധി തൊപ്പിയും ധരിച്ച അദ്ദേഹം അകത്തിരിപ്പുണ്ട്. വളരെ തിരക്കിലാണ്. ഫയൽ മറിക്കുന്നു, നോട്ട് കുറിക്കുന്നു, ഫോൺ എടുക്കുന്നു. യെസ്, ശിവപ്രസാദ് ഗുപ്ത. അതെ, ഗുപ്ത തന്നെ. എന്തായി എന്തായി കുടില്, എല്ലാം തീട്ടോ? ഗുഡ് ഗുഡ്. എല്ലാവരും പോയോ? മൂപ്പലിയാത്തോ? സാരമില്ല, വെട്ടിമൂടിയല്ലോ. മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ മറ്റൊന്നാ, നമ്മുടെ കാർ ഫാക്ടറിയുടെ തറക്കല്ലിടാം അല്ലേ? കല്ലിടുന്നതോ? കല്ലിടുന്നതോ മുഖ്യമന്ത്രി? അതെ, അയാളുടെ പേരല്ലേ അത് കൊത്തിവെച്ചിരിക്കുന്നത്? വേറെ മൂന്നാല് മന്ത്രിമാരാ കല്ലേ കയറി പിടിച്ച്. ഞാൻ പറഞ്ഞു, വിടില്ലേ, നിങ്ങൾക്ക് വേറെ കല്ല് തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റിയാക്ഷൻ, എനിക്ക് അതിന്റെ പ്രതികരണം അറിയണം. അഭയാർത്ഥികൾ ജാഥയായിട്ട് പോന്നോ? ചെങ്കടി പിടിച്ചിരിക്കുന്നോ? ഓഹോ, പെറ്റീഷൻ കോപ്പി കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടോ? നോമാൻഡ്, നോമാൻഡ്. അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഓക്കെ.
3: അച്ഛാ അച്ഛാ, ഈ ബിസിനസ് പഠിക്കാൻ ഇനി ഞാനില്ല. അച്ഛന്റെ രാഷ്ട്രീയമായ ദുസ്വാധീനം ചെലുത്തി ആയിരക്കണക്കിന് പാവങ്ങളെ തെരുവാധാരമാക്കി കോടിക്കണക്കിന് പിന്നെയും വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ഈ ബിസിനസ് പഠിക്കാൻ ഞാനില്ല. സദാവ്രത, അവിടെ നിൽക്കാൻ. അയാൾ നിന്നില്ല. മകന്റെ കാർ ഗേറ്റ് കിടക്കുന്നത് അച്ഛൻ അഞ്ചാമത്തെ നിലയിൽ നിന്ന് കണ്ടു. അയാൾ മാഷ് വീട്ടിലെത്തി. മാഷ്
4: ചുമച്ച് ചുമച്ച് ചോര തുപ്പുന്നു. മാഷക്ക് ക്ഷയരോഗമാണ്.
3: സദാവതൻ ശൈലയും വിളിച്ചുകൊണ്ട് മരുന്ന് ഷാപ്പിലെത്തി. മരുന്ന് വാങ്ങി ഇറങ്ങിയപ്പോൾ അച്ഛന്റെ കാർ വന്നു. ഗാന്ധി തൊപ്പിയും വളഞ്ഞ വടിയായിട്ട് അദ്ദേഹം ഇറങ്ങി വരുന്നു. സദാവത, ഇവിടെ എന്താ കാര്യം? ഒരു മരുന്ന് വാങ്ങിക്കാൻ. മരുന്ന് ആർക്ക്? മാഷക്ക്. എന്താ മാഷക്ക്? അദ്ദേഹത്തിന് ടി വി ആണെന്ന്. മരുന്ന് കിട്ടിയോ? കിട്ടി. ഈ പെണ്ണ ഏതാണ്? മാഷടെ മകളാണ്. മാഷടെ മകളാണ്? നാണമില്ലല്ലോടാ, വേഗം വീട്ടിൽ വരണം. മാഷടെ മകളാണ്. അടുത്ത ദിവസം പ്രഭാത ഭക്ഷണ സമയത്ത് അദ്ദേഹം മകനോട് പറഞ്ഞു, സദാവ്രത, നീ ഇന്ന് ബോസിനെ കാണണം.
1: ഏത് ബോസ്?
3: അറിയില്ലേ? നീ അറിയില്ലേ അദ്ദേഹത്തെ? സുവനീർ എഞ്ചിനീയറിംഗ് ഫാക്ടറിയുടെ പ്രൊപ്രൈറ്റർ കോടീശ്വരൻ മിസ്റ്റർ ബോസ്. അദ്ദേഹത്തിന്റെ ഏക മകൾ മനിലെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഇന്ന് ബോസിനെ കണ്ടിരിക്കണം.
1: അയാൾ ബോസിനെ കാണാൻ പോയി.
3: പത്ത് നില കെട്ടിടം, ലിഫ്റ്റ് കയറിയാണ് ചെന്നത്. എയർ കണ്ടീഷൻ ചേംബറിൽ ഇരിക്കുന്നു കോടീശ്വരൻ മിസ്റ്റർ ബോസ്.
4: വെളുത്ത് തടിച്ച മാന്യൻ, വെള്ള ജൂബ, കറുത്ത വെയ്സ്കോട്ട്, കവിൾത്തട്ടിൽ നാലഞ്ച് ഓറഞ്ച് കെട്ടി തൂക്കിയ മട്ടുണ്ട്. കയ്യിൽ ചുരുട്ട്, ഓലച്ചൂട്ട് പോലെ ചുരുട്ട്. മിസ്റ്റർ ബോസ്:
5: ഹലോ മിസ്റ്റർ സദാവർത്ത്, യു ആർ ജൂനിയർ ഗുപ്ത, ഗ്ലാഡ് ടു മീറ്റ് യു, പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കൂ. സ്മോക്ക് ചെയ്യൂ?
1: ഇല്ല സാർ.
5: ഗുഡ്. എനി ഹോട്ട് ഡ്രിങ്ക്? ഇല്ല സാർ. വെരി ഗുഡ്. അപ്പോൾ ഞാൻ വിളിപ്പിച്ചത് ഈ പങ്ക ഫാക്ടറിയുടെ മാനേജരായി മിസ്റ്റർ സദാവതനെ നിയമിച്ചിരിക്കുന്നു. 2000 രൂപ ശമ്പളം. നാളെ തനോന്ന് ചാർജ് ഏറ്റെടുത്തോളൂ. ദാറ്റ്സ് ഓൾ. എന്താ അത്ഭുതത്തോടെ നോക്കുന്നത്?
3: ബോസ് പിന്നെ തന്റെ പങ്ക ഫാക്ടറിയെ കുറിച്ചൊരു വർണ്ണന നടത്തി. തന്റെ ഏക മകൾ മനിലയുടെ പേർക്കാണ് അത്രേ ഫാക്ടറി.
5: മിസ്റ്റർ സദാവത്ത്, നിങ്ങൾ ഇതിന്റെ മാനേജർ മാത്രമല്ല, ആക്ച്വലി യു ആർ ദി പ്രൊപ്രൈറ്റർ.
3: അപ്പൊ നാളെ മുതൽ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പതമൂന്നുകയാണ്. ബോസ് പിന്നെ കുറെ അധികം ഗുണദോഷിച്ചിട്ടാണ് സദാവത്തിന് യാത്ര പറഞ്ഞത്. അയാൾ കാറിൽ കയറി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10-ാം നിലയിലേക്ക് ഒന്നുകൂടെ കണ്ണുപടിച്ചു. കേട്ടില്ലേ? ഒരു കുത്തമോലാളുടെ ഗുണദോഷം. അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടത് വിട്ട സ്ഥലം കൊള്ളാം. 2000 രൂപയുടെ ഗുണദോഷം കേട്ടില്ലേ?

ജാഥ വരുന്നു, തൊഴിലാളി ജാഥ. പണിമുടക്ക് വരുന്നു, പതിനായിരക്കണക്കിന് തൊഴിലാളികൾ, ചെങ്കൊടികളുടെ പ്രവാഹം. നഷ്ടപ്പെടുവാൻ നിരങ്ങുകൾ കിട്ടാനുള്ള പുതിയ ലോകം, പുതിയ ലോകം. സദാപതൻ കാറ് നിർത്തി, അയാൾ താഴെ ഇറങ്ങി നിന്നു. ഞാൻ വായിച്ചു പഠിച്ചതൊക്കെ തൊഴിലാളികൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു. ഈ തൊഴിലാളി ജാഥയുടെ കാലടി ശബ്ദമല്ലേ എന്റെ ഹൃദയത്തുടിപ്പുകൾ? അങ്ങനെയുള്ള എന്നോടാണ് പുസ്തക മുതലാളി 2000 രൂപ ശമ്പളം തന്നിട്ട് ഉപദേശിക്കുന്നത്.

വീട്ടിലെത്തി. അച്ഛൻ ചോദിച്ചു, സദാവ്രത നീ ബോസിനെ കണ്ടോ? കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ കണ്ടോ? മനിലെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ആ, അടുത്ത് തന്നെ കാണാം. അദ്ദേഹം എനിക്കിപ്പോ ഫോൺ ചെയ്തു. അദ്ദേഹത്തിന് നിന്നെ വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന് കമ്പനിയുടെ വാർഷികം അടുത്ത് തന്നെ ഉണ്ട് മോനെ. വാർഷികത്തിന് ഒരു നാടകം കൂടിയുണ്ട്, കുന്തി എന്നൊരു പ്രസിദ്ധ നടി അഭിനയിക്കുന്ന നാടകം. ആ നാടകം കാണാൻ ഞാനും മന്ദാകിനിയും ചെല്ലണമെന്ന് അദ്ദേഹം ഇപ്പൊ ക്ഷണിച്ചതേ ഉള്ളൂ. അന്ന് നിനക്കും മനലിക്കും തമ്മിൽ സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ സൗകര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. നാടകത്തിൽ ചാൻസ് കിട്ടിയതുകൊണ്ട് കുന്തി ഇപ്പോൾ ചിത്പുരി പോകുന്നില്ല. സദാവ്രതൻ കമ്പനിയുടെ മാനേജറായി ചാർജ് ഏറ്റെടുത്തു. അതുകൊണ്ട് അയാളുടെ പല സുഹൃത്തുക്കളും അയാളും മിണ്ടാതെയായി. ഒരു ദിവസം അയാൾ 10-ാമത്തെ നിലയിൽ മാനേജേഴ്സ് ചേംബറിലിരിക്കുമ്പോ ബോസ് കടന്നിരിക്കുന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഡു യു ഡു? ജോലികൾ എങ്ങനെ നീങ്ങുന്നു? എനി ഡിഫിക്കൽറ്റി? ആൻഡ് ബൈ ദി ബൈ, എന്റെ മകളെ പരിചയപ്പെട്ടില്ലല്ലോ. വരൂ, അവൾ ആ ക്ലബിലുണ്ട്. ഇപ്പോൾ ചെന്നാൽ അവളെ പരിചയപ്പെടാം. അല്പം താമസിച്ചാൽ അവൾ ആ ക്ലബിൽ നിന്ന് വേറെ ക്ലബിൽ പോയി കളയും. രണ്ടുപേരും ക്ലബിലെത്തി. അവിടെ മനിലയും മറ്റുള്ള പ്രഭുകുമാരികളും പ്രഭികളും ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ സദാവ്രത്, യു പ്ലീസ് വെയിറ്റ് എ ലിറ്റിൽ. ഈ ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം.

0: ഈ പ്രഭുവർഗത്തിന്റെ പേക്കുത്ത് കണ്ടപ്പോ സദാവുദ്ദീന് തലവേദന വന്നു. ഇതാണത്ര സ്വതന്ത്ര ഇന്ത്യ. അമാവ്യപ്പനാകാൻ പോകുന്ന ആള് പറയുന്നു, ഇതാണത്ര സ്വതന്ത്ര ഇന്ത്യ, ഇതാണത്ര സ്വർഗം. ഈ കോലാഹലത്തിനിടയിൽ വിളി കേട്ടു, ഡാഡി ഡാഡി മനില. ഹലോ മിസ്റ്റർ സദാവത്,
1: മൈ ഡോട്ടർ ഈസ് കമ്മിങ്, മൈ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഈസ് കമ്മിങ് ലൈക് ആൻ ഏഞ്ചൽ.
0: മനില, പ്ലീസ് കം ഓൺ, ഹിയർ ഈസ് മിസ്റ്റർ സദാവത് ഗുപ്ത, യുവർ വുഡ് ബി ഹസ്ബൻഡ്, നിന്റെ ഭാവി വരൻ സദാവതൻ. വന്ന് പരിചയപ്പെട്ടോളൂ. മനില അടുത്തു വന്നു. സദാവതൻ മുഖം തിരിച്ചു കളഞ്ഞു. അവളുടെ ശരീരം ആകെയുള്ള തുണി എടുത്താൽ അരമുഴം കാണും. അവൾക്കുമില്ലെന്നാണോ താന്തയ്ക്കുമില്ലെന്നാണോ? മനില, നിങ്ങൾ പരിചയപ്പെട്ടോളൂ.
1: അവൾ വന്ന് അയാളുടെ കൈ പിടിച്ചമർത്തി.
0: ലെറ്റ് മീറ്റ് യു മിസ്റ്റർ ഗുപ്ത.
1: ഓ, ലെറ്റ് മീറ്റ് യു.
0: അവൾ ചോദിക്കുന്നു, നിങ്ങൾ കളിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾ കളിക്കുന്നുണ്ടോ?
1: കളിക്കുന്നുണ്ടോ?
0: എന്ത് കളി? നിങ്ങൾ ചീട്ട് കളിക്കുന്നുണ്ടോ?
1: ചീട്ട് കളിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ അടുത്ത് പെണ്ണ് ചോദിക്കുന്നു, നിങ്ങൾ ചീറ്റ് കളിക്കുന്നുണ്ടോ? ഇപ്പൊ തന്ത കയറി പറഞ്ഞു,
0: നോ നോ, പാടില്ല, നിങ്ങൾ ഇപ്പൊ ചീറ്റ് കളിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ടാളും കൂടി ആ പൂന്തോട്ടത്തിൽ പോയിരുന്ന് ഉല്ലസിച്ചുകൊള്ളു. യു ഗോ ടു ദി ഗാർഡൻ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. ഡോണ്ട് ബി ഷൈ, അത് ലജ്ജിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി മാരിഡ് വെരി ഷോർട്ട്ലി. താമസിയാതെ നിങ്ങൾ വിവാഹിതരാൻ പോവുകയല്ലേ? മനില, പ്ലീസ് ടേക്ക് ഹിം ടു ദി ഗാർഡൻ. മിസ്റ്റർ സദാവത്, യു പ്ലീസ് ഗോ വിത്ത് ഹർ. അവൾ സദാവതന്റെ കൈ പിടിച്ച് കക്ഷത്ത് വെച്ച് മുമ്പോട്ട് പോയി. പാവം സദാവതൻ നാലുപാട് നോക്കുന്നു. ഭഗവാനെ, ഈ യക്ഷി എന്നെ എവിടെയാ കൊണ്ടുപോകുന്നറിഞ്ഞല്ലോ. തൊട്ട കൈക്ക് അവള് ചോദിച്ചു കേട്ടില്ലേ, കലിക്കുന്നുണ്ടോ? അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടത് സ്വപ്ന ലോകത്തേക്കാണ്, യാഥാർത്ഥ ലോകത്തേക്കല്ല. ഞാനൊരു പുതിയ ഇന്ത്യ കണ്ടു. ഞാനില്ലാത്തൊരു ഇന്ത്യ, ഇന്ത്യയിലെ ജനകോടികളില്ലാത്ത ഇന്ത്യ, സുഖിമാന്മാർ മാത്രമുള്ള ഇന്ത്യ. ഇപ്പോഴാ വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ എന്റെ അടുത്ത് ഒരു സ്വപ്നസുന്ദരി.

ഈ അപ്സരകന്യയോട് സംസാരിച്ചില്ലെങ്കിൽ അപ്സരകന്യക്ക് എന്ത് തോന്നും? സംസാരിക്കാൻ വേണ്ടി മാത്രം അയാൾ ചോദിച്ചു. മനില, ഞാൻ കാരണം നിങ്ങളുടെ ചീട്ടുകളി മുടങ്ങിയെന്ന് തോന്നല്ലോ. നോ നോ, ഇന്ന് 3 മണി മുതൽ കളിക്കുകയായിരുന്നു. ഇന്നെന്റെ മനസ്സിന് വല്ലാത്ത അസ്വാസ്ഥ്യം മിസ്റ്റർ ഗുപ്ത. എന്താണ് അസ്വാസ്ഥ്യത്തിന് കാരണം? എന്റെ പെഗയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ അവനെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ആർക്കും സുഖമില്ല? എന്റെ പെഗയ്ക്ക് സുഖമില്ല. പെഗിയോ? അതാരാണ്? ഓ മൈ ഗാഡ്, എന്റെ പെറ്റ് ഡോഗ്, എന്റെ വളർത്തുന്നായ പെഗി. അവനെ കുറിച്ച് നിങ്ങൾ ഒന്നും കേട്ടിട്ടില്ല. എത്ര നല്ല നായാണെന്നറിയാമോ എന്റെ പെഗി? അവന്റെ ബുദ്ധി സാമർഥ്യം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും മിസ്റ്റർ ഗുപ്ത. ഓഹോ, അവൻ വലിയ ശാഠ്യക്കാരനാണ്. നിങ്ങൾ പൈപ്പ് വാട്ടർ കൊടുത്താൽ അവൻ കുടിക്കൂല. അറ്റ് ദി സെയിം ടൈം, അതേസമയം നിങ്ങൾ ഐസ് വാട്ടർ കൊടുത്താൽ അപ്പോൾ കുടിക്കും. വലിയ ശാഠ്യക്കാരനാണ്. എന്റെ കൂട്ടത്തിലേ ഉറങ്ങും. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് ഉറക്കം. ഇപ്പൊ എവളെ കല്യാണം കഴിച്ചാലും കുഴപ്പമാണ്, പട്ടി മാറത്തില്ല. ഇതിനിടെ ക്ലബിലെ ഒരു ബെയറർ, ഒരു ഭൃത്യൻ ഒരു ട്രേയിൽ 2 ഗ്ലാസ് നിറയെ എന്തോ ഒരു പാനീയം കൊണ്ടുവച്ചിട്ട് പോയി. ഇതെന്താണ്? റം. നിങ്ങൾ റം കഴിക്കില്ലേ? വിസ്കി കഴിക്കുള്ളൂ. എങ്കിൽ വിസ്കി വരുത്താം. ബെയറർ, ബെയറർ, വിസ്കി, വിസ്കി. ഇത് റം കഴിക്കില്ല, വിസ്കി. മനില, ഞാനിതൊന്നും കഴിക്കില്ല. നാടനല്ല, ഫോറിൻ. നാടൻ മദ്യം ഞങ്ങളുടെ ക്ലബിൽ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പോ അവളുടെ ലോകത്ത് മദ്യപിക്കാത്തവരില്ലെന്നർത്ഥം. അവൾ ഉൾപ്പെടെ എല്ലാവരും മദ്യപിക്കും. ഇതിനിടയ്ക്ക് ഒരു വിളി കേൾക്കുന്നു. മനില, ഡാഡി, ഡാഡി വിയാഹിയ, ഞങ്ങൾ ഇവിടെയുണ്ട്. മിസ്റ്റർ ഗുപ്ത, ഡാഡി വരുന്നു. ഡാഡി വിയാഹിയ, ഞങ്ങൾ ഇവിടെയുണ്ട്. ഡാഡി വന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഈസ് യുവർ എൻജോയ്മെന്റ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഉല്ലാസം? വരൂ, നിങ്ങളെ പരിചയപ്പെടാൻ പലരും അവിടെ ക്ലബിൽ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇപ്പോ ഈ ക്ലബിലെ മെമ്പർ ആയി കഴിഞ്ഞിരിക്കുന്നു. മെമ്പർഷിപ്പ് ഫീ 1500 ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോ ഈ ക്ലബിലെ മെമ്പറാണ്. വരൂ. മകളെയും മരുമോനെയും വിളിച്ചുകൊണ്ട് ബോസ് ക്ലബിൽ ഉള്ളിലേക്ക്, ക്ലബ് ഹാളിലേക്ക് പോകുമ്പോ ചിത്പുരിയെ ലക്ഷ്യമാക്കി ഇതാ ചലിക്കുന്നൊരു കൊട്ടാരം, ഒരു കാർ പാഞ്ഞു പോകുന്നു.

പണ്ടത്തെ റഗൻലാൽ, പണ്ടത്തെ കാറിൽ വന്നിരിക്കുന്നു. പത്മാറാണി ഇറങ്ങിച്ചെന്ന് കൈക്ക് പിടിച്ചു, അകത്ത് കൊണ്ടുപോയി. മോനെ റഗൻലാൽ, അന്ന് കുസുമൻ ചത്ത ദിവസം നീ പിണങ്ങിപ്പോയതല്ലോ, പിന്നെ ഇവിടെ കയറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ആയാൽ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും മോനെ? പത്മാറാണിയമ്മേ, ഞാൻ പരിഭവിച്ചല്ല വരാത്തത്. ഐ എം വെരി ബിസി. ഞാനിപ്പോൾ വളരെ തിരക്കിലല്ലേ. ഇപ്പോൾ തന്നെ സമയമുണ്ടായിട്ട് കയറിയതല്ല. കഴിഞ്ഞ ഫ്ലൈറ്റിന് വന്നു, അടുത്ത ഫ്ലൈറ്റിന് പോകുന്നു. ഇതിനിടയ്ക്ക് ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ആട്ടെ, പുതിയ ഇറക്കുമതി വലുതുകൊണ്ടോ? ഉള്ള കാര്യം പറഞ്ഞേക്കാം, എനിക്ക് എച്ചിലൊന്നും വേണ്ട. അവന്റെ സ്വഭാവം ആ തള്ളയ്ക്കറിയാം.

ഞങ്ങൾ. മോനെ നിന്റെ ടേസ്റ്റ് അനുസരിച്ച് ആളുണ്ട്, പക്ഷെ തുക കൂടും 25,000, പിന്നെ 25,000. കാണട്ടെ, ആളിനെ കാണട്ടെ, പിന്നെ നിശ്ചയിക്കാൻ തുക. പത്മാറാണി എഴുന്നേറ്റ് ഇന്ന് 17-ാം നമ്പർ മുറിയുടെ വാതിലിൽ തട്ടി. ഒരു പെണ്ണിറങ്ങി വന്നു, കുന്തി. മോനെ അവിടെ അനിയത്തിയ, പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ 5,000 അങ്ങോട്ട് കൊടു, 20,000 മറ്റന്നാ രാവിലെ കൊടുത്താ മതി. അയാൾക്ക് ഇഷ്ടമായി. അയാൾ ബ്രീഫ് കേസ് തുറന്നു, 5,000 ഒരു കൊത്തു നോട്ട് കുന്തിയുടെ കൈ വെച്ചു കൊടുത്തു. അവൾ പേടിച്ചു പോയി. ഇതെന്തിനാണമ്മേ, ഇതെന്തിനാണമ്മേ? പെണ്ണെ കാശ് കാണുമ്പോ പേടിച്ചു പോരുത്, നിന്റെ ബന്ധപ്പാട് ഓർത്ത് അമ്മ ഏർപ്പാട് ചെയ്തൊരു ബിസിനസ്സാ. ഇത് 5,000 ഉണ്ട്, ബാക്കി 20,000 മറ്റന്നാ തരും, നീ എന്ന് നിന്റെ അനിയത്തി ഇഞ്ഞു വിളിച്ചോണ്ട് വാ. കുന്തി ആ നോട്ട് കെട്ടെടുത്ത് റഗൽനാന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തു. എന്റെ ദൈവമേ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട, ജീവിക്കണ്ട. അവൾ ഓടി മറഞ്ഞു. പാവം കുന്തി, അവൾ അനുജത്തിയെ കരുതിയാണ് നാടകത്തിൽ അഭിനയിക്കാനും വേശാഗ്രഹത്ത് നൃത്തം ചെയ്യാനും സ്വയം വിൽക്കപ്പെടാനും പോകുന്നു. താനോ നശിച്ചു, അനുജത്യെങ്കിലും രക്ഷപ്പെടണം. അവൾ പഠിച്ച് ഉദ്യോഗം നേടി ഒരുത്തന്റെ ഭാര്യയായി ദാമ്പത്യ ജീവിതം നയിക്കണം. പക്ഷേ കുന്തി അറിയുന്നില്ല അനുജത്തിയുടെ പുതിയ വിദ്യാഭ്യാസം. അവളുടെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം. ചേട്ടത് ഇല്ലാത്തതൊക്കെ നോക്കി അവൾ അങ്ങിറങ്ങും, തിരക്ക് പിടിച്ച ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കും. ആദ്യം വരുന്ന ബസ് കയറും, എങ്ങോട്ടൊന്ന് നോട്ടമില്ല, ആദ്യം വരുന്ന ബസ് കയറും. ചെറുപ്പക്കാരെ തട്ടിമുട്ടി അങ്ങനെ നിൽക്കും. അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും, അടുത്ത റെസ്റ്റോറന്റിൽ കയറും. ഒരു ദിവസം ഒരു വൃദ്ധന്റെ പോക്കറ്റ് അടിച്ച് കിട്ടിയ 1 രൂപ 75 പൈസ മറ്റവൾ റെസ്റ്റോറന്റിൽ കയറി. ചായ വന്നു, പലഹാരങ്ങൾ വന്നു. ചായ ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ അടുത്ത മുറിയിൽ ചേച്ചിയുടെ സംഭാഷണം. ചേച്ചിയും 4-5 ആളുകളും പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങി ജനക്കൂട്ടത്തിൽ പറഞ്ഞു. ഇപ്പൊ ശാന്തിയോട് ചോദിക്കൂ എന്താണ് കൽക്കത്തയെന്ന്, അവൾ പറഞ്ഞു തരും.

0: അവരുടെ ജ്യേഷ്ഠത്തെ അഭിനയിക്കുന്ന നാടകം ഒരു മണിക്കൂറിനുള്ളിൽ അരങ്ങേറും. കോടീശ്വരൻ മിസ്റ്റർ ബോസ് കൽക്കത്തയിലെ സകല കോടീശ്വരന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. വളരെ വില കൂടിയ വണ്ടികളിൽ, ഫോറിൻ കാറുകളിൽ കോടീശ്വരന്മാർ വന്നിറങ്ങുന്നു. ബോസ് എന്നെല്ലാവർക്കും ഹസ്തദാനം ചെയ്യുന്നു. ഹാളിനുള്ളിൽ മുൻവരിയിൽ വില കൂടിയ സെറ്റുകൾ, അത് വി ഐ പികൾക്ക് വേണ്ടിയാണ്. അതിലൊന്നിൽ മൊലാടെ മകൾ മനില, അവിടെ മടിയിൽ പട്ടിയുണ്ട് പെഗി. ആൾക്കൂട്ടം കണ്ടപ്പോ പട്ടിക്കൊരുത്ത ഒരതക്കേട്, അവൾ അതിനെ ശാസിക്കുന്നു. പെഗി പെഗി, ഡോണ്ട് ബി സില്ലി, ഡോണ്ട് ബി സില്ലി, ഐ വിൽ ത്രാഷ് യു, ഡോണ്ട് ബി സില്ലി, ഐ വിൽ പണിഷ് യു. വീണ്ടും ഒരു ഫോറിൻ കാർ വന്നു. കഥകുപ്പായവും ഗാന്ധിത്തൊപ്പിയും ധരിച്ച് ശിവപ്രസാദ് ഗുപ്തയും അദ്ദേഹത്തിന്റെ ഭാര്യ മന്ദാകിനിയും ഇറങ്ങി. സദസ് ഒന്നടങ്ക് എഴുന്നേറ്റു. ഗുപ്ത വളഞ്ഞ വടി തൂങ്ങുന്ന കൈ ഉയർത്തി പറഞ്ഞു, ഇരിക്കിൻ ഇരിക്കിൻ, നിങ്ങൾ ഇരിക്കിൻ, എന്തിനെഴുന്നേൽക്കുന്നു? ബോസ് ഓടിച്ചെന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. മനിലിടെ അടുത്തുകൊണ്ടിരുത്തി. ഈ തൊപ്പിയും വേഷവും കണ്ടപ്പോ പട്ടിക്ക് പിന്നെ ഏതൊക്കെയാണ്? അതിഥികൾ കൂടെ കൂടെ വാച്ചിൽ നോക്കുന്നു, സമയം അതിക്രമിക്കുന്നു, നാടകം ആരംഭിക്കുന്നില്ല. ആരോ വരാനുണ്ട്, ആരോ പ്രധാനപ്പെട്ട ആരോ വരാനുണ്ട്, അതുകൊണ്ടാണ് നാടകം തുടങ്ങാത്തത്. സദാവതൻ വന്നു ചേർന്നിട്ടില്ല. മനിലയുടെ തൊട്ടടുത്തൊരു സെറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുന്നു, അത് അയാൾക്ക് വേണ്ടിയാണ്. ആളുകൾ മുഷിയുന്നു. ബോസിനത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, yes, it is too late. വളരെ താമസിച്ചു പോയി. He may be late. അയാൾ താമസിച്ചേക്കാം. Let us start now. നമുക്ക് ആരംഭിക്കാം, നാടകം ആരംഭിക്കട്ടെ. ഓഡിറ്റോറിയത്തിൽ വിളക്കുകൾ കെട്ടു, കർട്ടൻ ഉയർന്നു, സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു. കർണാടക രാജ്ഞി രാജമന്ത്രിയുടെ വേഷമിട്ട കുന്തി രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. അഞ്ജലി ബദ്ധയായി. ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു. ജപകുസുമ സംഗാശം കാശ്യപേയം മഹാദ്വിതിം സ്വസ്താരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. നാടകം കഴിഞ്ഞു. നാടകം നന്നായിരുന്നു. ആരോ അനൗൺസ് ചെയ്യുന്നു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അവർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ശിവപ്രസാദ് ഗുപ്ത, ദി ഫേമസ് പൊളിറ്റിക്കൽ സഫറർ, ഇസ് ഗ്ലാഡ് ടു അവാർഡ് എ ഗോൾഡ് മെഡൽ ടു മിസ് കുന്തി ഗുഹ, ഹു എനാക്ടഡ് ദി റോൾ ഓഫ് ലാജവന്തി, ദി ക്വീൻ ഓഫ് കർണാടക. ഉടനെ എന്റെ തർജ്ജമയുണ്ടായി. കർണാടക രാജ്ഞി ലാജവന്തിയുടെ വേഷമിട്ട കുന്തിക്ക് നമ്മുടെ നേതാവ്, പ്രശസ്ത രാഷ്ട്രീയ യാതനക്കാരനായ ശിവപ്രസാദ് ഗുപ്ത ഒരു സ്വർണ്ണ മെഡൽ സമ്മാനിക്കുന്നതാണ്. സദസ്യർ കൈയടിച്ചു. കർട്ടൻ ഉയർന്നു. നടി പ്രത്യക്ഷപ്പെട്ടു തൊഴുകയോടെ. ബഹുമാന്യരായ പ്രേക്ഷകരെ, ക്ഷമിക്കണം, ഞാൻ ഈ മെഡൽ നിരസിക്കുന്നു. എന്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് ശിവപ്രസാദ് ഗുപ്ത. കൊലയാളികളെ ഞാൻ വെറുക്കുന്നു. അവരിന്ന് പാരിതോഷികം വാങ്ങുന്നത് അവമാനമായി ഞാൻ കരുതുന്നു. ഞാൻ ഈ സ്വർണ്ണ മെഡൽ നിരസിക്കുന്നു. അവൾ അകത്ത് കയറിപ്പോയി. സദസ്സം കിളകി. ഇവിടെ ഏതാണോ ഈ ദേവടിശിയാണോ, ഇവിടെ കമ്മ്യൂണിസ്റ്റാ, അല്ലെങ്കിൽ നമ്മുടെ നേതാവിനെ ആക്ഷേപിക്കോ, ഇവിടെ വിടാൻ പാടില്ല. ബോസ് എല്ലാവരെയും പറഞ്ഞ് സമാധാനപ്പെടുത്തി കാർ കയറ്റി അയക്കുന്നു. നേരം വെളുത്തു. 11 മണിയായി കാണും. ബോസ് തന്റെ ഓഫീസിലിരിക്കുന്നു, വളരെ ദുഃഖിതനായി. സദാവതം വന്നു. ഹാലോ മിസ്റ്റർ സദാവത്ത്, ഇന്നലെ രാത്രി നിങ്ങളെ അച്ഛനെ ആക്ഷേപിച്ച നടിയുണ്ടല്ലോ കുന്തി, അവൾ കമ്മ്യൂണിസ്റ്റാണ്. ഇവറ്റകൾ ഇവിടെ വളരുകയാണ്. ഞാൻ ഡൽഹിക്ക് പോകുന്നു പ്രൈം മിനിസ്റ്ററോട് പറയാൻ. ഇത് തടയണമെന്ന്
1: സദാവതം പറഞ്ഞു.
0: സാർ, ആ നടി പറഞ്ഞതെല്ലാം വാസ്തവമാണ് സാർ. ഇന്നലെ സാർ പറഞ്ഞല്ലോ എന്നോട് ഇവിടെ ഡെമോക്രസിയാണെന്ന്. സാർ അറിയുമോ എന്റെ ഗുരുനാഥനെ, മഹാപണ്ഡിതൻ കേദാർനാഥ് റോയ്? കയറിക്കിടക്കാൻ ഇടമില്ല, ചുമച്ച് ചോര തുപ്പുന്നു. ഇന്നലെ ടി ബി സെന്റർ കൊണ്ടുചെന്നു, അവിടെ കിടക്കയില്ല. 6 മാസത്തേക്ക് കിടക്ക കിട്ടില്ലത്രേ. ഇതറിഞ്ഞ് ഞാൻ ചെന്നു സാർ. എന്നെ മാഷ തറയിൽ കിടത്തിയിരിക്കുന്നു. കള്ളനും നൃത്തനും കരിഞ്ഞിത്തക്കാരനും മുന്തിയർപ്പനും ഒക്കെ കട്ടിൽ കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം എന്റെ ആളാണെന്ന് അറിഞ്ഞപ്പോ, ഞാൻ ശിവപ്രസാദ് ഗുപ്തയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോ ഉടനെ കിടക്കുണ്ടായി, ഡോക്ടർ ഉണ്ടായി, മരുന്നുണ്ടായി. ഇതാണോ സാർ ഡെമോക്രസി? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡെമോക്രസി. സദാവർദ്ധൻ നിൽക്കൂ, നിൽക്കൂ. അയാൾ നിന്നില്ല, അയാൾ ആശുപത്രിയിലെത്തി. ഡോക്ടർമാർ ചുറ്റും കൂടി. സദാവൃതൻ സാർ, ഞങ്ങൾ അറിഞ്ഞില്ല മാഷ് സാറിന്റെ ആളാണെന്ന്. ഇപ്പൊ മാഷ്ക്ക് വളരെ ആശ്വാസമുണ്ട്, കാരണം ഞങ്ങൾ 17 ഡോക്ടർമാർ ഒരു ടീമായിട്ട് അദ്ദേഹത്തെ വളഞ്ഞിരിക്കുക. ഇപ്പൊ തന്നെ 4 ഇഞ്ചക്ഷൻ 4 വഴിക്കൂടെയും കൊടുത്തിരിക്കുക. മിക്കവാറും ഇപ്പൊ തന്നെ ശരിപ്പെടുമെന്നാ തോന്നുന്നു. പിന്നെ ഈ മരുന്ന് ഇവിടെ ഇല്ലത് സാർ പുറത്തുനിന്ന് വാങ്ങണം. ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളത് പുറത്തു കൊടുത്ത് കാശ് മേടിച്ചു. സദാവൃതൻ ഇറങ്ങുമ്പോൾ ശൈല കൂടെ ചെന്നു. സാർ ഒന്ന് നിൽക്കണേ, ഒരു കാര്യം ചോദിക്കാനുള്ളൂ. നീ കാറിൽ കയറിക്കോളൂ. എന്താ കാര്യം? സാർ എന്തിനാണ് എന്റെ അച്ഛന് വേണ്ടി ഇത്രയും രൂപയൊക്കെ ചെലവാക്കുന്നത്? ആളുകൾ ഓരോന്ന് പറയുന്നു സാർ. എന്തു പറയുന്നു? നീ എന്തിനെ കരയുന്നത്? പറയൂ.

0: ഷൈല, നീ പറയൂ അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്, എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാടാണ്. സംസാരിക്കുന്ന ആളിനോട് പറയൂ, അതും ഇതും പറയുന്നവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കൂ. അന്ന് അയാൾ ക്ലബിൽ നിന്ന് മടങ്ങുമ്പോൾ മലിനുമായിട്ട് സംസാരിച്ചു പിണങ്ങി. അടുത്ത ദിവസം കമ്പനിയുടെ മാനേജ്മെന്റ് പദവി, മാനേജർ പദവി രാജി കൊടുത്തു. എന്നിട്ടാണ് മാഷ കാണാൻ ചെന്നത്. ഡോക്ടർമാർ ചുറ്റും കൂടി, സദാവ്രതൻ സാർ, മാഷക്ക് സുഖമായി, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ മാഷ് ഒരു 6 മാസം വിശ്രമിക്കുന്നുണ്ടായിരിക്കും പുരിനഗരത്തിലും മറ്റും. സദാവ്രതൻ പിന്നെ പുരിനഗരത്തിലെത്തി 6 മാസത്തേക്ക് വേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്ത് ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് തിരികെ വന്ന് മാഷോട് വിവരം പറഞ്ഞത്. ശൈല, നാളെ രാത്രി 7 മണിക്ക് ഞാൻ വരും, തയ്യാറായിരിക്കണം, 8 മണിക്കാണ് വണ്ടി. മാഷേ, ഞാൻ പോയിട്ട് വരട്ടെ, തയ്യാറായിരിക്കണം. ശൈല പിന്നെയും കൂടെ ചെന്നു, സാർ മനിലെ വിവാഹം ചെയ്യുന്നില്ലേ, അങ്ങനെ ഒരു വാർത്ത പരന്നിരിക്കുന്നു. ഇല്ലില്ല, ഇന്നലെ ഞാൻ അങ്ങനെ തീരുമാനത്തിൽ എത്തിച്ചേർന്നാ. പക്ഷേ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ആ സ്വപ്നാടനക്കരിയെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു, മനസ്സില്ല മനസ്സോടെ. അടുത്ത ദിവസം രാത്രി 7 മണിക്ക് അയാൾ മാഷയും മകളെയും കൂട്ടിനൊരു സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് ഹൗറ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ കയറാനുള്ള തിരക്കിൽ സദാവതിന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോ അതാ ഒരു പെണ്ണ് ഓടുന്നു. അതെ, അവളാണ്. ജനക്കൂട്ട് ഒന്നടങ്ങോളം പിന്തുടർന്നു, പിടികൂടി.
1: കുന്തിയുടെ അരിഞ്ഞെത്തി
0: ശാന്തി.
1: അവൾ ലോക്കപ്പിലായി.
0: സദാവതൻ കയറി ചെന്നു. റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ കണ്ടു പറഞ്ഞു, സാർ എനിക്ക് പരാതിയില്ല, ആ പാവപ്പെട്ട പെണ്ണ് തുറന്നു വിട്ടാര്, ആ പേഴ്സ് തിരിച്ചു തന്നേക്കൂ. ഏയ്, നിങ്ങൾക്ക് നിയമം അറിയില്ല, കേസ് രജിസ്റ്റർ ചെയ്യണം, അതിന് സമയമെടുക്കും, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണം.
1: ഓഹോ,
0: എങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി വിട്ടാ മതി, വണ്ടി ഡീറ്റെയിൻ ചെയ്യണം. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല. അതല്ല എന്റെ മാഷയുടെ യാത്ര മുടക്കാനാണ് തന്റെ ഭാവമെങ്കിൽ തന്നെ ജോലി ഞാൻ തെറിപ്പിക്കും. തനിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ, ഞാനാണ് സദാവ്രതൻ, ശിവപ്രസാദ് ഗുപ്തയുടെ മകൻ സദാവ്രതൻ. അയ്യോ സാർ, അറിഞ്ഞില്ല സാർ, അറിഞ്ഞില്ല സാർ, ക്ഷമിക്കണം സാർ. എടാ 375 അല്ലേ, കസേര കൊണ്ടുപോടാ. ഒന്നും രജിസ്റ്റർ ചെയ്യേണ്ടി വന്നില്ല. വണ്ടി നീങ്ങി. സദാവ്രതൻ മാഷയുടെ നേർക്ക് കൈവീശി. ശാന്തി ലോക്കപ്പിൽ കിടന്ന് കരയുന്നു. അർദ്ധരാത്രിയായപ്പോ കുന്തി സബ് ഇൻസ്പെക്ടർ കണ്ടു, സങ്കടം പറഞ്ഞു. കുന്തി അയാൾ കൈമലർത്തി, ഐ ആം ക്വൈറ്റ് ഹെൽപ്ലെസ്, നീ ഇന്ന് സദാവതിനെ കാണും. സദാവതിനെ കാണാൻ അവൾ ചെന്നു. പക്ഷേ മനിലെ ഇറങ്ങി വന്നു, വാച്ചോട് പറഞ്ഞു, ഇവിടെ പുറത്താക്ക്. അവൾ മുഖമടിച്ച് റോഡിൽ ചെന്ന് വീണു.

ഞാനിതിന് പ്രതികാരം ചെയ്യും, ഞാനിതിന് പ്രതികാരം ചെയ്യും. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്നെഴുതേറ്റ് പോയത്. മാസം ഒന്ന് കഴിഞ്ഞു. ഒരു സന്ധ്യാനേരത്ത് സദാപതൻ മനലി അടുത്തിരുത്തി കാർ ഓടിച്ചു പോവുകയാണ്. പിന്നാലെ ഒരു ടാക്സി വന്നു, ഓവർടേക്ക് ചെയ്ത് പോയി. മുമ്പിലെത്തി ബ്രേക്ക് ഇട്ടു. സദാവുദനും ബ്രേക്ക് ഇട്ടു. ടാക്സിയും നാലഞ്ച് ഗുണ്ടകൾ മാരകായുധങ്ങളുമായിട്ട് ഇറങ്ങി വന്നു. അവരോടൊപ്പം കുന്തിയും കയ്യിലെന്തോ ബാൾ പോലൊരു സാധനം. അവൾ പാഞ്ഞു വന്ന് മനലയുടെ നേർക്ക് ആ ബാൾ ആഞ്ഞെറിഞ്ഞു. തീജ്വാലകൾ, പുകച്ചുരുളുകൾ, ആകാശം ഭേദിച്ചു വരുന്ന ആക്രന്ദനങ്ങൾ. ഗുപ്ത മനല, ഗുപ്ത മനല. അടുത്ത ദിവസത്തെ പ്രഭാത പത്രങ്ങളിൽ മുൻപേജിൽ മൂന്ന് ചിത്രങ്ങൾ. ബന്ധു നിറിക്കിടക്കുന്ന വില കൂടിയ കാറിന്റെ ചിത്രം, ആസന്നമരണയായി കിടക്കുന്ന മനലിന്റെ ചിത്രം, സുന്ദരിയായ നാടക നടി കുന്തിയുടെ ചിത്രം. ന്യൂസ് ഫ്ലാഷ് ചെയ്തിരിക്കുന്നു. പ്രസിദ്ധ നടി കുന്തി മിസ് മനില ബോസ് സഞ്ചരിച്ച കാറിൽ നിന്ന് കാസറ്റ് ബൾബ് എറിഞ്ഞു. കേസ് നടക്കുന്നു. കുന്തി പ്രതിക്കൂട്ട് നിൽക്കുന്നു. അവൾ കുറ്റം നിഷേധിച്ചു. അവൾ കോടതിയിൽ അസന്ദിഗ്ധമായ ഭാഷയിൽ മൊഴി നൽകി. യജമാനെ, ഞാൻ പ്രതികാരം ചെയ്യുകയായിരുന്നു. എന്റെ അച്ഛനൊക്കെ കൊലയാളിയാണ് നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ശിവപ്രസാദ് ഗുപ്ത. അയാളുടെ ഗൂണ്ടകൾ എന്റെ അനീതിയെ മാനഭംഗം ചെയ്തു. എന്നിട്ട് അവരൊക്കെ നിർബാധം ഇന്നാട്ടിൽ തലവീർത്ത് നടക്കുന്നു. ഞാൻ കരുതി എന്റെ അച്ഛനെ കൊന്നവനെ ശിക്ഷിക്കാൻ ഇവിടെ കോടതിയില്ലെങ്കിൽ ഞാൻ പ്രതികാരം ചെയ്യും. ഞാൻ മനലയെ കൊല്ലാൻ തന്നെയാണ് ആസിഡ് ബൾബ് എറിഞ്ഞത്. അവൾ മരിച്ചില്ലേ എങ്കിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നെ കഴിവിലേറ്റി കളയൂ. ഈ കേസിന് സാക്ഷി പറയാൻ വന്ന ഒരു പെൺവാണിഭക്കാരി സ്ത്രീ അന്ന് കോടതിയിൽ ഞെട്ടിപ്പിക്കുന്ന സത്യം വിളിച്ചു പറഞ്ഞു. ചിത്പുരിയിലെ വേശ്യാലയങ്ങളിലെല്ലാം ഉടമസ്ഥൻ ശിവപ്രസാദ് ഗുപ്ത. ശിവപ്രസാദ് ഗുപ്ത കുന്തിയെ വെറുതെ വിട്ടു. ജനങ്ങൾ കരഘോഷം മുഴക്കിക്കൊണ്ട് കോടതി വളപ്പിൽ നിറങ്ങി പോയി. സദാവതൻ മാത്രം ആ മരത്തണലിൽ മാറി നിന്നു. അയാളുടെ നേർക്ക് വരുന്നു ആ പെണ്ണ്, ഷൈലജ. അല്ല ഷൈലേ, നീ ഇവിടെ നിന്ന് വരുന്നു. മാഷെവിടെ? സാറിന്റെ കേസ് പത്രത്തിൽ കണ്ടപ്പോ ഒരു വിശ്രമം വേണ്ടെന്ന് പറഞ്ഞ് തിരികെ പോന്നു. സാർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞാൻ തനിച്ചു വന്ന് ക്ഷമിക്കണം സാർ. ഞാൻ എന്നും സാറിന്റെ ഒരു ആരാധികയാണ്. എന്റെ ഈ ആരാധന അങ്ങ് കൈക്കൊള്ളുകില്ലേ? അയാൾ അവിടെ ശിരസ് കൈവച്ചു. നീ ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ അത് തന്നെയായിരിക്കും. ഷൈല, നീ വീട്ടിലേക്ക് പോയിക്കോളൂ. അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് സദാവതൻ തെരുവിൽ ഇറങ്ങുമ്പോൾ പത്രം വെക്കുന്ന പിള്ളേർ വിളിച്ചു പാടിക്കൊണ്ട് ഓടുന്നു. യുദ്ധം, യുദ്ധം, യുദ്ധം, ആക്രമണം, ആക്രമണം, ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം, ചൈനീസ് ആക്രമണം. 1962 September 1 നിരവധി ഇന്ത്യൻ പോസ്റ്റുകൾ ചൈനീസ് പട്ടാളം പിടിച്ചെടുത്ത് കഴിഞ്ഞു. കുന്തി ഇപ്പോൾ ജവാന്മാരെ ശുശ്രൂഷിക്കുന്ന നഴ്സാണ്. ഒരു ദിവസം ഒരു ഭ്രാന്തൻ അവിടെ കൈക്ക് കടന്നു പിടിച്ചു. കുന്തി, നീ എനിക്ക് മാപ്പ് തരില്ലേ? അവൾ കൈതട്ടി ഓടിക്കളഞ്ഞു. പട്ടാളക്കാർ ആ ഭ്രാന്തനെ പിടികൂടി ക്യാമ്പിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി തന്നെ ചതച്ചു. എടാ, നീ ചൈനീസുകാരനല്ലേ? അല്ല, നിങ്ങൾ എന്നെ കൊന്നുകൊള്ളു. ഞാൻ ചൈനീസുകാരനല്ല. ഞാൻ 20th century 50th മുതൽ 62nd വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പാപത്തിന്റെ പ്രതീകമാണ്. എന്റെ വർഗം, സമ്പന്ന വർഗം, ഇന്ത്യൻ സഹോദരിമാരെ ചിത്രയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ഞങ്ങൾ നശിപ്പിക്കൂ, നശിപ്പിക്കൂ. എടാ എടാ, നീ ചൈനീസ് താരൻ തന്നെ. പിന്നെ ഈ മർദ്ദനം, പൈശാചികമായ മർദ്ദനം, രാക്ഷസീയമായ മർദ്ദനം. അരുതേ, അരുതേ, അദ്ദേഹത്തെ കൊല്ലരുതേ. അത് സദാവതഗുപ്തയാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.